ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 19 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 20, കൊല്ലവർഷം 1201 എടവം 27, 2026 ജൂൺ 10 ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം ടി നിലമ്പൂർ.
2: അഹങ്കരിക്കാൻ നിനക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്? ഞാൻ തന്ന വരദാനമല്ലാതെ. ഇതൊരു ബൈബിൾ വചനമാണ്. എപ്പോഴും പോരടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യവംശത്തിനുള്ള കാലാതീതമായ ഒരു താക്കീത് കൂടിയാണ് ഈ ബൈബിൾ വചനം. ഭൂമിയിൽ മനുഷ്യന് അഹങ്കരിക്കാനായിട്ട് എന്താണുള്ളത്? എന്താണ് സ്വയം നിർമ്മിച്ചിട്ടുള്ളത്? ഈ ചോദ്യത്തിന് ശിരസ് താഴ്ന്നുപോയ ഒരു കനത്ത മൗനമല്ലാതെ മറ്റൊരു ഉത്തരവും നൽകാനില്ല. ആരും സ്വന്തം താല്പര്യപ്രകാരമല്ല അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആരും സ്വന്തം ഇഷ്ടപ്രകാരവുമല്ല അവരവരുടെ കർമ്മമണ്ഡലം തിരഞ്ഞെടുത്തിട്ടുള്ളതും. ഓരോ കാറ്റുവീഴ്ചയിലും വിജയവും പരാജയവും വ്യക്തികളിൽ അവർ പോലും അറിയാതെ വർഷിക്കപ്പെടുകയായിരുന്നു. എല്ലാം ഇഷ്ടത്തിനൊത്തായിരുന്നെങ്കിൽ ജീവിതവും മരണവും മറ്റ് സൗഭാഗ്യങ്ങളും എല്ലാം തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശമുണ്ടായിരുന്നെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം തന്നെ അതിവിചിത്രമായി മാറിപ്പോയേനെ. ചിലപ്പോൾ മനുഷ്യനെന്ന രൂപകം തന്നെ ഭൂമിക്ക് അന്യമായേനെ. ഭാഷ മഹത്വവൽക്കരിക്കപ്പെടുകയും ഔന്നിത്യത്തിലേക്ക് ഉയരുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യർ അവരുടെ നിസ്സാരതകൾ തിരിച്ചറിയപ്പെടുന്നത്. കാവ്യം

0: ഭാഷയുടെ മുമ്പിൽ മാത്രമാണ് മനുഷ്യൻ അഹങ്കാരം വെടിഞ്ഞ് ശിരസ് നമിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് വയലാർ രാമവർമ്മ എഴുതിയ പ്രശസ്തമായൊരു ഗാനമുണ്ട്. ഞാൻ ഞാൻ എന്ന ഭാവങ്ങളെ, പ്രാകൃതയുഗമുഖ ഛായകളെ, തീരത്ത് മത്സരിച്ച് മത്സരിച്ച് മരിക്കുമീ തിരകളും നിങ്ങളും ഒരുപോലെ. തീരത്തേക്ക് അലയടിച്ച് പാഞ്ഞെത്തുന്ന തിരകൾ പൂഴിയിൽ വീണ് നുരയും പതയുമായി തീരുന്ന വ്യർത്ഥ വ്യയത്തെയാണ് നോക്കി കവി പാടുന്നത്. മനുഷ്യ ചരിത്രത്തിലുണ്ടായിട്ടുള്ള എല്ലാ കലഹങ്ങൾക്കും യുദ്ധങ്ങൾക്കും പിന്നിൽ ഞാനെന്ന ഭാവവും അഹം എന്ന തൻപോരിമയും തന്നെയാണ് ഹേതുവായി തീർന്നിട്ടുള്ളത്. എല്ലാ യുദ്ധവും ജയിച്ച അജയനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അന്ത്യകഥ നാം എത്രയോ കേട്ട് കഴിഞ്ഞതുമാണ്. നിശൂന്യമായ കൈകൾ മാലോകരെ കാണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര, സാമ്രാജ്യങ്ങളും അധികാരവും ആയുധബലവും എല്ലാം ഉണ്ടായിട്ടും ഒന്നും സ്വന്തമാക്കാനാകാതെ വിശ്വം മുഴുവൻ കീഴടക്കിയ ചക്രവർത്തിയുടെ ശാശ്വതമായ മടക്കയാത്ര ശൂന്യമായ കൈകളോടെയായിരുന്നു. വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഈ കഥ ഒരു ഗുണപാഠ കഥയാവാം, അല്ലെങ്കിൽ കൽപ്പിത കഥയാവാം. എന്തായാലും ഒരു പ്രതീകാത്മക ദാർശനികത ഈ കഥയെ കാലാതിവർത്തിയാക്കി അനശ്വരമാക്കിയിരിക്കുന്നു. നിത്യജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ഓരോ പ്രശ്നവും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുമ്പോൾ എല്ലാം ദൈവദത്തമായ പരീക്ഷണങ്ങളാണെന്ന് സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്. ആ ധാരണ ശരിവച്ചാൽ തന്നെ ദൈവം പരീക്ഷിക്കപ്പെടുക കേവലം ഒരു വ്യക്തിയെ ആയിരിക്കില്ല, മറിച്ച് മനുഷ്യ സമൂഹത്തെ ഒന്നാകെയാണ്. മനുഷ്യരാശിക്ക് കിട്ടിയ ആദ്യത്തെ പരീക്ഷണാത്മകമായ പ്രലോഭനം മനസ്സ് എന്ന മഹാസമസ്യയാണ്. ശരീരത്തിൽ പ്രകടമായി കാണാൻ കഴിയാത്ത അവയവരഹിതമായ ഈ പ്രതിഭാസത്തെ സൃഷ്ടിപരമാക്കി മനുഷ്യനെ ഔന്നിത്യത്തിലേക്ക് ഉയർത്തുക എന്ന വലിയ പരീക്ഷണ ദൗത്യമാണ് മനസ്സെന്ന പ്രതിഭാസത്തിൻ്റെ കർമ്മ സാക്ഷാത്കാരം. ഒരുപക്ഷെ മനസ്സിനെ ശരീരത്തിൻ്റെ ഓരോരോ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്ന ഹൃദയവും തലച്ചോറും കരളും ശ്വാസകോശവും പോലെ രൂപപരമായ ഒരവയവമാക്കി സൃഷ്ടിച്ചിരുന്നെങ്കിൽ മനുഷ്യന് വിശ്വത്തോളം ഉയരാനോ അതിരുകൾ നിർണയിക്കപ്പെടാത്ത ആകാശ വിസ്തൃതിയിലേക്ക് വളരുവാനോ കഴിയുമായിരുന്നില്ല. സ്വന്തം ശരീരത്തിലെ അവയവ പരിമിതിയിൽ അവർ ചുരുങ്ങിപ്പോയേക്കാം. പകരം മനസ്സിനെ അവയവരഹിതമായ ഒരവബോധമാക്കി മാറ്റി എടുത്തതിലൂടെ സാരസമ്പൂർണ്ണ മനുഷ്യ സൃഷ്ടിയായി മനോജ്ഞമായ ഒരു മാനവ ശില്പമായി വളർന്നുയരാൻ കഴിയുന്നു എന്നതാണ് ഈ പ്രസ്താവനയുടെ പൊരുൾ. ഏതു വേഷവും മാറിയണിയാനും ഏത് ഭൂമികകളിൽ പോയി വസിക്കാനും ഏത് ഭാഷയും കീഴടക്കുവാനും ഏത് അന്ധകാരത്തിലും ഉണ്മയുടെ വെളിച്ചമാകാനും കഴിയുന്ന ഒരു സംസ്കരണം എത്ര സാരസമ്പൂർണമാണത്! ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാവാം സൃഷ്ടിവൈഭവത്തിൻ്റെ അപാരത മനുഷ്യ മനസ്സിനെ അനന്തമജ്ഞാതമവർണ്ണനീയം എന്ന കാണാക്കാഴ്ചയിൽ തന്നെ പ്രതിഷ്ഠിച്ച് വച്ചത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് MT നിലമ്പൂർ.

ആകാശവാണി കോഴിക്കോട്. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ കാവ്യാഞ്ജലി. ഇന്നീ പരിപാടിയിൽ ജി കുമാരപിള്ളയുടെ വെളിച്ചം എന്ന കവിത. ആലാപനം മൃദുല. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ, സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം. തുടർന്ന് ആരോഗ്യം അമൂല്യം. ഡോക്ടർ റിന സി പി സംസാരിക്കുന്നു. ശേഷം മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8

30-ന് ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം, തുടർന്ന് സുവർണ മലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുയറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 തിരുവാതിരക്കളിപ്പാട്ടുകൾ ടി എം നിർമ്മലാരാജയും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, കയറ്റുമതി പ്രോത്സാഹനത്തിനായി കൽപ്പറ്റയിൽ നടന്ന വയനാട് ടു ദ വേൾഡ് ഗ്ലോബൽ മീറ്റ് റിപ്പോർട്ട്. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് ബാൻഡായ റെസിസ്റ്റോ മ്യൂസിക്ക അവതരിപ്പിക്കുന്ന പരിപാടി. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: ജി കുമാരപ്പിള്ളയുടെ വെളിച്ചം എന്ന കവിത ആലപിക്കുന്നത് മൃദുല.
2: തെളിയും

0: സമൃദ്ധം.
1: നിങ്ങൾ കേട്ടത് ജി കുമാരപ്പിള്ളയുടെ വെളിച്ചം എന്ന കവിത. ആലപിച്ചത് മൃദുല.
2: കാവ്യാഞ്ജലി.
3: പ്രഭാതഗീതം ആദ്യം കേൾക്കാം. സിദ്ധിവിനായക സ്തോത്രം ശങ്കരൻ നമ്പൂതിരി പാടിയത്.

0: സംസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ സാധിക്കില്ല. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികളുമുണ്ടാകും. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചെറുവള്ളങ്ങൾ ഉപയോഗിച്ച് ഉപരിതല മത്സ്യബന്ധനം നടത്തുവാൻ ഇളവുണ്ട്. ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികളുടെയും പീലിംഗ് തൊഴിലാളികളുടെയും വറുതിക്കാലം കൂടിയാണ് ഇത്. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ ആദ്യം ഫിഷറീസ്, കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ പി അനീഷ്.
1: ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയുള്ള 52 ദിവസം കേരള തീരക്കടലിൽ, അതായത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ വരെ, ഈ ഒരു ദൂരപരിധിയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ദൂരപരിധി. ഈ ഒരു 52 ദിവസമാണ് നമ്മൾ ട്രോളിംഗ് നിരോധനമായി ഇവിടെ നടത്തുന്നത്. 1988 മുതൽ കഴിഞ്ഞ 38 വർഷക്കാലമായി കേരള തീരക്കടലിൽ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരികയാണ്.

0: ഈപക്ഷം മത്സ്യങ്ങളുടെയും പ്രജനന കാലയളവായ മൺസൂൺ കാലത്ത് ട്രോളിംഗ് എന്ന മത്സ്യബന്ധനം നടത്തുന്നത് വഴി മത്സ്യങ്ങളുടെ മുട്ടയും ചെറുമത്സ്യങ്ങളും നശിക്കുന്നതായും ഇത് കടൽ മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതായും വിവിധ വിദഗ്ധ സമിതികളുടെ പഠന റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നു. ട്രോളിംഗ് എന്നത് ഒരു മത്സ്യബന്ധന രീതിയാണ്. അടിത്തട്ട് കലക്കിക്കൊണ്ട് അടിത്തട്ടിനോട് ചേർന്ന് വല വലിച്ചുകൊണ്ടു പോകുന്ന രീതിയിലാണ് ഈ ട്രോളിംഗ് എന്ന മത്സ്യബന്ധന രീതി പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക, കടലിൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമം നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 1980 കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 4 പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ വിനിയോഗിച്ച് സംസ്ഥാന സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നത്. നിരോധനത്തിന്റെ ഫലമായി കടലിലെ മത്സ്യോത്പാദനം ഗണ്യമായി വർദ്ധിച്ചിട്ടുള്ളതായി PMFRI പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മത്സ്യബന്ധന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്തുവാൻ പാടില്ല. പ്രത്യേകിച്ച് ട്രോളിംഗ് മത്സ്യബന്ധന രീതിയായിട്ട് ഉപയോഗിക്കുന്ന ട്രോൾ ബോട്ടുകളാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്താൻ പാടില്ലാത്തത്. എന്നാൽ ഐലവല, ചാളവല പോലുള്ള വലകൾ ഉപയോഗിക്കുന്ന ഇൻബോർഡ് വള്ളങ്ങൾ, വഞ്ചികൾ, തോണികൾ എന്നിവ ഈ ട്രോൾ വല ഉപയോഗിക്കാതെയുള്ള മറ്റ് മത്സ്യബന്ധന യാനങ്ങൾ, അവർക്കൊക്കെ ഈ കാലയളവിൽ മത്സ്യബന്ധനം നടത്താവുന്നതാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ജയ്പൂർ ഫിഷറീസ് സ്റ്റേഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. 3 മത്സ്യബന്ധന ബോട്ടുകൾ കടൽ സുരക്ഷാ പട്രോളിംഗ് പ്രവർത്തനങ്ങൾക്കായി വാടകയ്ക്കെടുത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. റെസ്ക്യൂ ബോട്ടുകളിൽ 8 റെസ്ക്യൂ ഗാർഡുമാരും ഹാർബറുകൾ കേന്ദ്രീകരിച്ച് 20 ലൈഫ് ഗാർഡുമാരും നമ്മളെ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കോഴിക്കോട് ജില്ലയിൽ രക്ഷാപ്രവർത്തനം നിലവിലുണ്ട്. ആധുനിക ആശയവിനിമയ സംവിധാനം ഘടിപ്പിച്ച ഒരു മറൈൻ റെസ്ക്യൂ യൂണിറ്റ് ഫൈബർ ബോട്ട് ചോമ്പാൽ ദേശീയ പ്രവർത്തിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജയ്പൂർ ഫിഷറീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്പറുകൾ 0945241407. അടുത്തൊരു നമ്പർ 0495299214. ട്രോളിംഗ് നിരോധന കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കായി സൗജന്യ റേഷൻ കേരള സർക്കാർ നൽകുന്നുണ്ട്. ഈ റേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷാ ഫോറം ബന്ധപ്പെട്ട മത്സ്യഭവനുകളിൽ June 15 വരെ സ്വീകരിക്കുന്നതാണ്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധന മേഖലയിൽ ജോലി ചെയ്യുന്ന KV മുസ്തഫ.
2: കേരളത്തിലെ എല്ലാ ബോട്ടുകളും ഇൻബോർഡ് എഞ്ചിൻ വെച്ച ചെറുതും വലുതുമായിട്ടുള്ള 5 മുതൽ 15 പേര് തൊഴിലാളികൾ പോകുന്ന ബോട്ടുകൾ അർദ്ധരാത്രി മുതൽ കരക്കണിഞ്ഞ് ഇനി അവര് 52 ദിവസക്കാലം കടലിൽ പോകാൻ പറ്റില്ല എന്ന് CMFRI നിർദ്ദേശമുള്ളതുകൊണ്ടും കേന്ദ്ര നിർദ്ദേശമുള്ളതുകൊണ്ടും കേരള ഗവൺമെന്റ് അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ പണിക്ക് പോകാൻ പറ്റില്ല. ആ തൊഴിലാളികൾക്ക് ഗവൺമെന്റ് കേരളത്തിൽ സൗജന്യ റേഷൻ കൊടുക്കാറുണ്ട്. അത് തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ അത് യഥാസമയം മത്സ്യത്തൊഴിലാളി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ചെറിയ വള്ളങ്ങളാണ് പിന്നെ പോകാൻ നമുക്ക് അനുമതിയുള്ളത്. ഈ മത്തി പോലത്തെ, അയില പോലത്തെ ചെറിയ മീനുകൾ, കുറഞ്ഞ നോട്ടിക്കൽ മൈൽ ഈ വള്ളങ്ങൾ പോയി, ആ വള്ളങ്ങൾക്ക് മാത്രം, ഔട്ട്ബോർഡ് എഞ്ചിൻ വെച്ച വള്ളങ്ങൾക്ക് മാത്രമേ ഈ 52 ദിവസം മത്സ്യം പിടിക്കാൻ പോകാൻ ഗവൺമെന്റിന് അനുമതിയുള്ളൂ. തീർച്ചയായിട്ടും വർഷകാലം വരുമ്പം കാറ്റും കോളും മറ്റു പേമാരിയും ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മുഴുവൻ കേരളാതിർത്തി മത്സ്യത്തൊഴിലാളികളും മത്സ്യം പിടിക്കാൻ പോകാൻ കഴിയാതെ വളരെയധികം പ്രയാസപ്പെടുന്ന ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് ഗവൺമെന്റ് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഈ 52 ദിവസം കൊടുക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം മുതൽ ഏതാണ്ട് കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലയിൽ കടലിനോട് ചേർന്നിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരുപാട് ഭാഗങ്ങളിൽ കടൽ ഭിത്തി ഇനിയും നിർമ്മിക്കാനുണ്ട്. അതൊക്കെ ഈ വർഷകാലത്തിന് മുന്നേ തന്നെ പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളിലേക്ക് നേരെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറിയിട്ട് കുടുംബങ്ങളെ നമ്മൾ ഒരുപാട് ഈ സുരക്ഷാ മേഖലയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മാറ്റിപ്പാർപ്പിക്കുന്ന രീതിയുണ്ട്. ഈ കടൽ ഭീഷണിയും മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലും ഇല്ലാത്ത ഒരു സന്ദർഭം വന്നാൽ പട്ടിണി എന്ന് പറഞ്ഞ രൂപത്തിൽ കേരള തീരത്ത് ഈ 52 മാസം തൊഴിലും ഇല്ല, കടലും പ്രക്ഷോഭിക്കുന്നു, വീടുകളിലേക്ക് കടലിൽ എടുക്കുന്നു. അതുകൊണ്ട് വല്ലാതെ പ്രതിസന്ധി കാലഘട്ടങ്ങളാണ് നമുക്കിനി വരാൻ പോകുന്ന ഈ ദിവസങ്ങൾ.
1: ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് സൗജന്യ റേഷൻ കൂടാതെ ഭക്ഷ്യക്കിറ്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ടതുണ്ടെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ വെള്ളയിൽ വാർഡ് കൗൺസിലർ NP സോഫിയ.
3: നമ്മുടെ വാർഡിലാണ് ഈ ഒരു കൂടുതലായിട്ടും വെള്ളയിൽ ഹാർബറും അതുപോലെ തീരദേശ മേഖലയും ഒക്കെ ഉൾപ്പെടുന്നത്. ഈ ഒരു ട്രോളിംഗ് വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഈ 2 മാസം ഈ സമയത്ത് തന്നെയാണ് കാലവർഷക്കെടുതിയും മറ്റുള്ളതൊക്കെ നമ്മൾ നേരിടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഏറ്റവും നമ്മൾ ഗവൺമെന്റ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതൊരു റേഷനിങ് ആണ്. കാരണം ഈ 2 മാസത്തേക്കുള്ള ഭക്ഷ്യ കിറ്റുകൾ ഇവർക്ക് എത്തിക്കലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്.

ചെയ്യേണ്ടത്. കാരണം ഈ രണ്ട് മാസം പണിയില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, വേറെ ഒരു പണിക്ക് പോകാനോ മറ്റു ഓപ്ഷൻ ഇല്ല. ഈ സമയത്താണ് ഇവരുടെ വിദ്യാർത്ഥികൾക്ക്, കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് സ്കൂൾ ഓപ്പണിംഗ് സമയം, ആ സമയത്തുള്ള ബുക്കും മറ്റുള്ള കാര്യങ്ങളും സ്കൂൾ ആക്സസറീസിനൊക്കെ അവരൊരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റേണ്ടത്, നമുക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള റേഷനിങ്ങും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള സ്കൂളിലേക്കുള്ള ആക്സസറീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വർക്ക് ഈ മത്സ്യമേഖലയിൽ നടക്കുന്നില്ല. വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകുന്നത്. കുറേ വീടുകളെല്ലാം നമ്മുടെ ബീച്ച് ഏരിയയിലൊക്കെ തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവരുടെ മേൽക്കൂര ഒലിച്ചു പോകുന്ന വിഷയങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളയിൽ ഹാർബറിൽ തന്നെ ഈ ഹാർബറിന്റെ പ്രവൃത്തിയെ 50% പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഈ കെട്ടിയിട്ട വഞ്ചികൾക്കൊക്കെ ഒരുപാട് പരിക്ക് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കാലവർഷക്കെടുതി. 50% വർക്ക് മാത്രമേ നമ്മളെ വെള്ളയിൽ ഹാർബറിൽ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം

0: പിന്നെ നമ്മൾ ഈ വെള്ളയിൽ ഹാർബറിൽ തന്നെ ഈ ഹാർബറിന്റെ പ്രവൃത്തിയിൽ 50% പൂർത്തീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ കെട്ടിയിട്ട വഞ്ചികൾക്കൊക്കെ ഒരുപാട് പരിക്ക് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കാലവർഷക്കെടുതി. 50% വർക്ക് മാത്രമേ നമ്മളെ വെള്ളയിൽ ഹാർബറിൽ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലവർഷ സമയവും മൺസൂണും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. കഴിഞ്ഞ ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് നമ്മളെ മത്സ്യത്തൊഴിലാളികൾ തന്നെ മറ്റവരെ വല മറ്റുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യവില കൂടിയേക്കാം. ഒപ്പം വിപണിയിൽ പഴകിയതോ രാസവസ്തുക്കൾ കലർത്തിയതോ ആയ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുവാനുള്ള സാധ്യതയുമുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വീകരിച്ച നടപടികളെ വിശദമാക്കുന്നു ബേപ്പൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയ.
2: ട്രോളിംഗ് നിരോധന കാലം വരുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഹാർബറുകൾ, അതുപോലെ തന്നെ ഫിഷ് മാർക്കറ്റ്സ്, ഫിഷ് സ്റ്റോളുകള്, ഫിഷ് ഓപ്ഷൻ സെന്റേഴ്സ് ഇതൊക്കെ ബേസ് ചെയ്ത് ഇൻസ്പെക്ഷൻസും അതുപോലെ തന്നെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടുകൂടി തന്നെ അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഇടുന്നുണ്ടോ എന്നും പഴകിയ മീൻ വരുന്നുണ്ടോ എന്നുമുള്ള പരിശോധനകൾ നടക്കുന്നതാണ്. രാസവസ്തുക്കളുടെ പ്രസൻസ് ഫിഷിൽ കാണുകയാണെങ്കിൽ സാമ്പിൾ എടുത്ത് NABL അംഗീകൃതമായിട്ടുള്ള ഗവൺമെന്റ് ലാബുകളിലേക്ക് വിട്ട് തുടർ നടപടികൾക്കായിട്ട് പരിശോധനയ്ക്ക് വിടുകയും അതുപോലെ തന്നെ അത്തരം മീനുകൾ നശിപ്പിക്കുകയും രാസവസ്തുക്കൾ കലർന്ന മീൻ വിൽക്കുന്ന വ്യാപാരികൾക്ക് എഗെയിൻസ്റ്റ് പ്രോസിക്യൂഷൻ നടപടികൾ തന്നെ സ്വീകരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ മീൻ എപ്പോഴും വിൽക്കുമ്പോൾ 1:1 അനുപാതത്തിൽ ഐസ് മീനിൽ ഉണ്ടാവേണ്ടതാണ്. അതായത് 1 കിലോ മീനിൽ 1 കിലോ ഐസ്, ഈ തോതിൽ ഐസ് ഉണ്ടാവേണ്ടതാണ്. കാരണം ഐസ് ഇല്ലാതെ മീൻ വിൽപ്പന നടത്തുകയാണെങ്കിൽ സമയം പോകുന്തോറും മീനിന്റെ ക്വാളിറ്റി മോശമാകാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ അത്തരം മീനുകളിൽ നാച്ചുറലി ഈ അമോണിയ പോലത്തെ രാസപദാർത്ഥങ്ങൾ നാച്ചുറലി ഫോം ആവാനും സാധ്യതയുള്ളതാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന മീനുകളും അതുപോലെ തന്നെ ഐസ് പ്രോപ്പറായിട്ടുള്ള അളവിൽ ഇട്ട് വേണം വിൽപ്പന നടത്തുന്നതിനായിട്ട് കസ്റ്റമേഴ്സ് ഒരു മാർക്കറ്റിൽ നിന്നോ ഫിഷ് സ്റ്റോളിൽ നിന്നോ മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മീൻ ഇത്തിരി ഇറങ്ങിയിട്ടുണ്ട്, അതായത് മീനിന്റെ കണ്ണുകൾ ഫ്രഷ് അല്ലാത്ത രീതിയിലും അതുപോലെ തന്നെ ചെകിളത്തെ നിറം റെഡ് അല്ലാതെ ഒരു കളർ ഇത്തിരി മങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പഴകിയ രീതിക്ക് തോന്നുകയാണെങ്കിൽ അത്തരം മീൻ വാങ്ങിക്കാതെ തന്നെ ഇരിക്കുക. പരാതിപ്പെടാവുന്നതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ. മീൻ വിൽക്കുന്നവരും മീനിന്റെ കൃത്യമായിട്ടുള്ള തോതിൽ ഐസ് ഇട്ട് തന്നെ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ മീൻ വ്യാപാരികളും മീൻ റീറ്റെയിൽ ഷോപ്പായിട്ട് വിൽക്കുന്നവരും ഹോൾസെയിലായിട്ട് കൊടുക്കുന്നവരും ഹാർബറിൽ കച്ചവടം നടത്തുന്നവരായിക്കോട്ടെ നിർബന്ധമായിട്ടും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് കൈക്കലാക്കേണ്ടതാണ്.
1: കടലിലെ മത്സ്യസമ്പത്ത് നശിക്കാതിരിക്കുവാനും മത്സ്യങ്ങളുടെ വംശവർദ്ധനവ് പ്രോത്സാഹിപ്പിക്കുവാനും 1988 മുതൽ ഇന്ത്യയിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ വലിയ രീതിയിൽ തന്നെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം വിപണിയിൽ ഇക്കാലയളവിൽ നല്ല മത്സ്യങ്ങൾ ന്യായമായ വിലയിൽ ലഭിക്കുവാനുള്ള നടപടികളും സ്വീകരിക്കണം. സമുദ്രവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിര മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കുന്നതിനുമുള്ള ഇത്തരം നടപടികളോട് മത്സ്യബന്ധന തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം കൂടിയേ തീരൂ. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.

ചുറ്റുവട്ടം. നിപുണ ശശിധരന്റെ മ്യൂറൽ പെയിന്റിംഗ് പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഇന്ന് June 10 to June 14 വരെ രാവിലെ 11 to 7 നടക്കും. ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 അഭിലാഷ് തിരുവോത്ത് നിർവഹിക്കും. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ വൈകിട്ട് 6:45 സമകാലീന നാടകരംഗത്തെ പ്രവണതകളെയും വെല്ലുവിളികളെയും കുറിച്ച് സംവാദം. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ കണക്ടിംഗ് ബ്രാൻഡ് ടു റീറ്റെയിലേഴ്സിന്റെ നേതൃത്വത്തിൽ 3 സൗത്ത് ഇന്ത്യ റീറ്റെയിൽ എക്സ്പോ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30. ആഴ്ചവട്ടം സമൂഹമന്ദിരത്തിൽ രാജ്യാന്തര യോഗാദിനത്തോടനുബന്ധിച്ച് പതഞ്ജലി യോഗ റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ സൌജന്യ യോഗ പരിശീലനം. വൈകിട്ട് 4:30 മാവൂർ റോഡ് വേദി ഓഡിറ്റോറിയത്തിൽ എയ്ഞ്ചൽസ് ഇന്റർനാഷണൽ ഫൌണ്ടേഷന്റെ ജില്ലാ ജനറൽ ബോഡി യോഗം.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം 8:07 നേത്രാവതി എക്സ്പ്രസ് 1:50 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: മോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിൻ്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും എൻ ഡി എ ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിൻ്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൗത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ യു ജി സി ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാരപത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിലന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായ പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശു വികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38 ആയി. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിൻ്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരൻ്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു എംഎൽഎ കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് എംഎൽഎയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്തം വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൗണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ

0: ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിങ്ങുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പട്രോളിങ്ങിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
1: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻപിടിക്കാൻ അനുവാദമുണ്ട്. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻപിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
1: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഭാരതസ്യ ദീർഘതമഃ നിർവാചിതഃ പ്രധാനമന്ത്രി അഭവത്. ശ്രീമോദി 14,000 2,000 വർഷസ്യ മെയ് മാസസ്യ 26 ദിനാങ്കേ കാര്യഭാരം സ്വീകൃതവാൻ ആസീത്. असौ पंडित जवाहरलाल नेहरू इत्येतस्य समयम् अतिक्रमितवान्, यः प्रथमवारं 2,50,000 1,900 वर्षस्य मई मासस्य 13 दिनांके निर्वाचित प्रधानमंत्री रूपेण शपथवचनं स्वीकृतवान्, तथा 64,000 1,900 वर्षस्य मई मासस्य 27 दिनांकं यावत् स्वीय सेवां प्रदत्तवान्. निर्वाचित प्रधानमंत्री रूपेण पंडित नेहरू वर्यस्य कार्यकालः 98,300 1,400 दिवसान् यावत् आसीत्. 14,000 2,000 वर्षस्य मई मासस्य 26 दिनांकादारभ्य अद्य 26,000 2,000 वर्षस्य जून मासस्य 10 दिनांकं यावत् प्रधानमन्त्रिणः नरेन्द्र मोदिनः कार्यकालः निरन्तरं 99,300 1,400 दिनानि यावत् जातः, येन श्रीमोदी भारतस्य इतिहासे सर्वाधिकावधि पर्यन्तं निर्वाचित प्रधानमन्त्री अभवत्. एतस्मिन् अवसरे वैश्विक नेतारः प्रधानमन्त्रिणे नरेन्द्र मोदिने शुभकामनाः प्रदत्तवन्तः. श्रीलंकायाः राष्ट्रपतिः अनुरा कुमार दिसानायका एकस्मिन् पत्रे लिखितवान् यत् एषा

0: സ്മൃതി സാക്ഷ്യം.
1: ആ സ്ഥലത്ത് നിന്ന് കുറച്ച് നടന്നാൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പെട്ടിക്കട പോലത്തെ ഒരു പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു അങ്ങേർക്ക് ഒരു 88 ഇയേഴ്സെങ്കിലും ആയിട്ടുണ്ടാവും, ഷുവറാണ്. അത്ര ഏജുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടു. അങ്ങേരോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഉപ്പ ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളൂ, കാരണം ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നാടന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്, പേരന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോഴത്തേന് രണ്ട് മൂന്ന് ആൾക്കാരിങ്ങനെ വണ്ടിക്ക് ചുറ്റി പറ്റി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് പോയിക്കോ, പോലീസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പട്ടാള ഭരണമാണ്, ബുദ്ധിമുട്ടും. അപ്പം തിരിച്ചു പോകുമ്പം ഉപ്പ നമ്മളെ കൂടെ ഒന്നും ഇരുന്നില്ല, അപ്പം ബാക്കിലായിരുന്നു ഒറ്റക്ക്. ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ശേഷം ഞാൻ പോയിരുന്നു, ഉപ്പൻ്റെ അടുത്ത് പോയിരുന്നു, എന്താ ഉപ്പ അവിടെ ഇങ്ങനെ ഇരിക്കണം, ഒറ്റക്ക് എന്തോ പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിരുന്നു. അങ്ങനെ ഉപ്പ പറഞ്ഞൊരു വേർഡുണ്ട്,
0: സ്മൃതി സാക്ഷ്യം. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനായിരുന്ന യു എ ഖാദർ ജനിച്ചത് ബർമ്മയിലായിരുന്നു. ബാല്യത്തിൻ്റെ ആദ്യ ഓർമ്മകൾ നെയ്തെടുത്ത ആ മണ്ണിനെയും അവിടുത്തെ മനുഷ്യരെയും ഒരിക്കൽ കൂടി കാണണമെന്ന ആഗ്രഹം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചത് 10 ആണ്ടുകളോളം. ഒടുവിൽ 6 ദശാബ്ദങ്ങൾക്ക് ശേഷം 2012 കാലം മായ്ച്ചു കളയാത്ത ഓർമ്മകളെ തേടിയുള്ള

0: ആ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചവരിൽ ഒരാൾ മകൾ സുലേഖ സഗീറായിരുന്നു. വേരുകളിലേക്കുള്ള തന്റെ പിതാവിന്റെ മടക്കയാത്രയുടെ സ്മരണകളാണ് സ്മൃതി സാക്ഷ്യം എന്ന പരിപാടിയിൽ സുലേഖ സഗീർ പങ്കുവയ്ക്കുന്നത്.
1: എന്റെ ഉപ്പക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ബർമ പോണം എന്നുള്ളത്. 2012 ഉപ്പക്ക് അത് സാധിച്ചത്. ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് ഉപ്പയും ഉമ്മനെയും കൊണ്ടുപോയത്. അപ്പം എൻ്റെ ഉമ്മനെ പറ്റി പറയുമ്പം ഉപ്പക്ക് ഭയങ്കര കണ്ണെന്ന് വെള്ളം വരണ മാതിരിയും ഒക്കെ ആയിട്ട് ഫീലിംഗ്. ഞാൻ എൻ്റെ മോന് ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും ഇപ്പം പറയാറുണ്ട്, എനിക്ക് ഉമ്മല്ലല്ലോ ഇങ്ങനെ ഭക്ഷണം തരാനും ഇങ്ങനെ ഷാഡ്യം പിടിക്കാനും ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുപ്പം പറയാറുണ്ട്. ഉപ്പൻ്റെ ഉമ്മ പ്രസവിച്ച് 3-ാം നാൾ മരിച്ചു എന്നാണ് ഉപ്പ പറഞ്ഞിട്ടുള്ള അറിവ്. ഉപ്പയും ഉപ്പാവയും ഒക്കെ ഗ്രാൻഡ് ഫാദറും ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് യുദ്ധം ആയിട്ടാണ് അവർ 2-ാം ലോകമഹായുദ്ധത്തിൽ നിന്നാണ് അവർ അവിടുന്ന് പോരുന്നത്. തിരിച്ച് കേരളത്തിലേക്ക് 7 വയസ്സുകാരനായ എൻ്റെ ഉപ്പനെയും കൊണ്ട് ഉപ്പാവ വരണത്. അവിടുന്ന് ഉപ്പനെ ഉപേക്ഷിക്കാൻ അവിടെ വിട്ടേക്കു എന്നെല്ലാവരും പറഞ്ഞിരുന്നു. കാരണം ഉപ്പാവ നാട്ടിൽ കല്യാണം കഴിച്ചിട്ടില്ല. ഉപ്പാവ ബർമയിൽ കച്ചവടത്തിന് പോയി, അങ്ങനെ ഇവരെ കണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കാം അങ്ങനെ കല്യാണം കഴിച്ചതാണ്. നാട്ടിലറിയില്ലായിരുന്നു, നാട്ടിലങ്ങനെ സമ്മതിക്കില്ലല്ലോ അന്നത്തെ കാലത്ത്, അങ്ങനെ ആയിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു 2-ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഇട്ടച്ച് പോകുന്നാൽ ആരും നാട്ടിലുള്ള ആരും അറിയാൻ പോണില്ല. പക്ഷെ ഉപ്പാവ അത് ചെയ്തില്ല. ഉപ്പാവാൻ്റെ നാട് കൊയിലാണ്ടിലേക്കാണ് ഉപ്പനെ കൂട്ടി വന്നത്. എൻ്റെ ഉപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉപ്പാവാൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഉമ്മയുണ്ട്, അവർ ഉപ്പനെ ഭയങ്കരമായി നന്നായിട്ട് കെയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവർ മരിക്കണവരെ ഉപ്പക്ക് ഭയങ്കര സുഖമായിരുന്നു. പിന്നെ ആ ഗ്രാൻഡ് മദർ മരിച്ചത് കൂടിയാണ് ഉപ്പക്ക് ഒറ്റപ്പെട്ട ഫീലിംഗ് ഒരുപാട് വരാൻ തുടങ്ങിയത് എന്നാണ് ഉപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ബർമ പോണം എന്നുള്ളത്. അവിടെ പോവാ എന്നുള്ള 2012 അവിടെ പോവാ എന്നുള്ളൊരു ടോക്ക് വന്നപ്പോൾ അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, അവർ ഓക്കെ അവിടെ അറേഞ്ച് ചെയ്തു. അങ്ങനെ അവിടെ പോയി ഉപ്പക്കും കൂടി സംസാരിക്കാൻ അറിയുന്ന മദ്രാസി ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ബർമൻ ഭാഷ അറിയായിരുന്നു. അപ്പോൾ അയാൾക്ക് ഉപ്പയായിട്ട് സംസാരിക്കാനൊക്കെ എളുപ്പമായിരുന്നു. ബില്ലിൻ എന്നുള്ള ഗ്രാമമാണ് ഉപ്പ ജനിച്ചത് എന്നുള്ളതാണ് ഉപ്പക്ക് അറിയണത്. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും ബില്ലിൻ എന്ന് പറഞ്ഞ സ്ഥലം എവിടെ എന്നുള്ളത് അത്ര വശമല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവരിങ്ങനെ നോക്കി മാപ്പിലും അങ്ങനെയൊക്കെ നോക്കി ഉപ്പ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, ഐരാവതി നദീതീരത്താണ്, പിന്നെ ഒരു ദുര്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ധാരാളം ആ ദുര്യൻ എന്ന് പറഞ്ഞുള്ള ഫ്രൂട്ട് ഉണ്ടാവുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. അത് വെച്ചപ്പം അവർക്ക് ഒന്ന് ചെറിയൊരു ഇത വന്ന്. മ്യാൻമാറിൽ നിന്ന് നിൽക്കുന്ന ആ ഹോട്ടലിൽ നിന്ന് അവിടുന്ന് ബില്ലിനിലേക്ക് നമുക്ക് കാണിച്ചു തരുന്ന ആൾക്കാരെ കൂടെ ആയിരുന്നു നമ്മളെല്ലാവരും കൂടെ പോയത്. ഒരു ചെറിയൊരു മിനി ബസ് പോലെ ആയിരുന്നു, അതിലൊന്നും ഇപ്പം അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ ഇപ്പം ഭയങ്കരമായി സംസാരിച്ചിരുന്നു, എങ്ങനെയാണ് ഞാൻ ജനിച്ചത്, ഞാൻ അവിടെ എങ്ങനെ ചെയ്തിരുന്നത്, 4 കാലിൻ്റെ മുകളിലുള്ള മരത്തിൻ്റെ ഒരു വീടാണ് ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബില്ലിൻ എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി പെട്ടെന്ന് ഇപ്പം നിർത്താൻ പറഞ്ഞതാട്ടോ, പെട്ടെന്ന് ഇപ്പം നിർത്താൻ പറഞ്ഞിട്ട് അവിടെ നിർത്തി കഴിഞ്ഞ് അന്നേരം ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തേന്ന് വെച്ചപ്പോൾ പറഞ്ഞല്ല എനിക്ക് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി അന്നേരമൊക്കെ ഇപ്പം എൻ്റെ കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരണേ. അപ്പൊക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റണില്ല, നമ്മളോടൊന്നും ഒന്നും സംസാരിക്കാൻ പറ്റണില്ല. അപ്പൊക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സൂക്കിലായിരുന്നു, സൂക്കിൽ ഒരു പാർട്ടായിരുന്നു അവരത്. അപ്പോൾ വല്ലാണ്ട് വിഷമമായിട്ട് തോന്നിയത് എന്താ പറഞ്ഞാൽ, ആ സൂക്കിൽ പോയപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപ്പൻ്റെ ഫോട്ടോ, ഉപ്പയും എൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടി നിൽക്കുന്ന ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ അതെല്ലാവർക്കും കൂടെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ പരിചയം ഉണ്ടോ വെച്ചിട്ട്. മറ്റാളാണ് ചോദിക്കുന്നത്, പക്ഷേ ഈ ഫോട്ടോ ഉപ്പ കാണിച്ചു കൊടുക്കണത്. ഒരു 10 വയസ്സായ കുട്ടി പോയി ഇങ്ങനെ കാണിക്കൂലേ, അതുപോലെയുള്ള ഫീലിംഗ് എനിക്ക് വന്നു, ഭയങ്കര സങ്കടമായിരുന്നു അത് കാണുമ്പോൾ. അങ്ങനെ ഉപ്പൻ്റെ അടുത്ത് നിന്ന് അയാൾ തന്നെ ആ അങ്ങേരെ തന്നെ വാങ്ങി ഈ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞേ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന്. ആ സ്ഥലത്ത് പോയി, ആ സ്ഥലത്ത് പോയപ്പം എക്സാക്ട്ലി ഇവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ പട്ടാളക്കാർ സീല് വെച്ച ഇതേ സൂക്ക്, സെയിം ഇതേ സൂക്കുണ്ട് അവിടെ. ഉപ്പക്ക് ശരിക്കും അത് മെമ്മറിയിൽ വന്നു. ഇപ്പം നടന്ന സ്ഥലവും പഴയതുപോലെ തന്നെ ഉണ്ട്, അതൊക്കെ ആ സ്ഥലം ഒരു പുരോഗതിയും വന്നിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ സീല് വെച്ചിട്ടിരിക്കണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉപ്പ പറഞ്ഞ ഒരു പുഴ ഉണ്ട്, ഒരു പുഴ, ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ട്. ആ അരുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 4 കാല് വെച്ചിട്ടുള്ള വീടും കണ്ടു. അത് അതന്നെ ആണോ എന്നെനിക്കറിയില്ല, പക്ഷെ അങ്ങനത്തെ ഒരു വീട് ഉപ്പ പറഞ്ഞത് അത് ബസ് എന്ന് ഉപ്പ പറഞ്ഞ അതേമാതിരിത്തെ വീടും അവിടെ കണ്ടു. അപ്പോൾ ഉപ്പ പറഞ്ഞ ഇതന്നാണ്, ഇതിവിടേക്ക് മാമേദി എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദറിൻ്റെ അനിയത്തി കൊണ്ടുവരുന്നത് എൻ്റെ ഉപ്പനെ ഈ സ്ഥലത്തേക്കാണ് എന്നൊക്കെ ഉപ്പ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതന്നാണ് ഉപ്പക്ക് നല്ല ഓർമ്മ വന്നത് എന്നുള്ളതാണ്. അവിടുത്തെ ഇപ്പം ആ സ്ഥലത്തുനിന്ന് കുറച്ച് നടന്നാൽ ഒരു

0: ഷോപ്പ് ഉണ്ടായിരുന്നു, പെട്ടിക്കട പോലത്തെ ഒരു പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു അങ്ങേർക്ക് ഒരു 88 ഇയേഴ്സെങ്കിലും ആയിട്ടുണ്ടാവും, ഷുവറാണ്. അത്ര ഏജുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടു. അങ്ങേരോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഉപ്പ ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളൂ, കാരണം ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നാട് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്, വേരന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോഴത്തേന് രണ്ട് മൂന്ന് ആൾക്കാരിങ്ങനെ വണ്ടിക്ക് ചുറ്റി പറ്റി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് പോയിക്കോ, പോലീസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പട്ടാള ഭരണമാണ്, ബുദ്ധിമുട്ടും. അവിടെ ഒന്ന് മര്യാദക്ക് ഒന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് വണ്ടിയിലേക്ക് ഓടി കയറി ചവിടാന്നാണ്. അപ്പോഴത്തേനും കുറേ ജനങ്ങൾ കൂടിയിട്ടോ വണ്ടി ഇങ്ങനെ ചുറ്റുഭാഗം ആൾക്കാർ കൂടി എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ വേറെ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോകുമ്പം ഉപ്പ നമ്മളെ കൂടെ ഒന്നും ഇരുന്നില്ല, ഉപ്പ ബാക്കിലായിരുന്നു ഒറ്റക്ക്. ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ശേഷം ഞാൻ പോയിരുന്നു ഉപ്പൻ്റെ അടുത്ത് പോയിരുന്നു, എന്താ ഉപ്പ അവിടെ എങ്ങനെ ഇരിക്കണം, ഒറ്റക്ക് എന്തോ പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിരുന്നു. അന്നേരം ഉപ്പ പറഞ്ഞൊരു വേർഡുണ്ട്, എനിക്ക് ഇപ്പം പറഞ്ഞ ഭാഷയിലൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഉപ്പ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്, സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ലാണ്ട് എങ്ങനെ സ്നേഹിച്ചു പോവാ, അതിലുണ്ടാവുന്ന മുളച്ചു വരുന്ന ചെറിയ ചെറിയ ഇലകൾക്ക് വാട്ടം തട്ടണത് ഇവരറിയണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പോലെ ഇപ്പം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയി. തിരിച്ചു പോകണമെന്ന സമയത്തൊന്നും ഉപ്പൊന്നും ഉണ്ടെന്നില്ല. ഉപ്പ ഇങ്ങനെ പുറത്തേക്ക് നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു. ഹോട്ടലെത്തി കഴിഞ്ഞിട്ട് ഉപ്പ എൻ്റെ ഹസ്ബൻഡ് പുറത്തു പോവാമെന്ന് പറഞ്ഞിട്ടും ഉപ്പ പറഞ്ഞില്ല, ഞാനില്ല, പുറത്തേക്കില്ല. അങ്ങനെ ഉപ്പ ജനലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി, ആ വിൻഡോൻ്റെ ഹോട്ടലിലെ വിൻഡോൻ്റെ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം ഒന്നും എവിടെയും പോയില്ല. ഈ പോയതിനെ പറ്റിയിട്ട് ഉപ്പ പറഞ്ഞത്, ഇപ്പം അല്ലായിരുന്നു ഞാൻ ഇതിനും കൂടി നല്ല ഏജിൽ പോകേണ്ടിയിരുന്നു, 10 വർഷം മുന്നെങ്കിലും ഞാൻ പോയിരുന്നെങ്കിൽ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമായിരിക്കും, ഇപ്പം കാണാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമായിരിക്കും, അവരൊക്കെ കാണാമായിരുന്നു, എനിക്കൊരു 10-15 വർഷം മുമ്പെങ്കിലും ഞാൻ പോകേണ്ടിയിരുന്നു എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: തൻ്റെ ബാല്യകാല സ്മരണകളെ മായാതെ സൂക്ഷിച്ച എഴുത്തുകാരൻ യു എ ഖാദർ സ്വന്തം വേരുകൾ തേടി ജന്മനാടായ ബർമ്മയിലേക്ക് നടത്തിയ യാത്രയുടെ സാക്ഷ്യമാണ് മകൾ സുലേഖ സഗീർ പങ്കുവച്ചത്. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: സ്മൃതി സാക്ഷ്യം. നിർവഹണം ഫഹദ്രാജ.
1: ആരോഗ്യം അമൂല്യം. വരണ്ട ചർമ്മം, കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിന സി പി.
2: പല ആളുകൾക്കും പലതരത്തിലുള്ള ചർമ്മമാണ് കണ്ടുവരുന്നത്. വരണ്ട ചർമ്മം ഉള്ളവരുമുണ്ട്, അല്ലെങ്കിൽ എണ്ണമയം കൂടിയ ചർമ്മം ഉള്ളവരുമുണ്ട്. നമ്മുടെ തൊലിക്ക് പലതരത്തിലുള്ള പാളികളുണ്ട്. ഇതിൽ ഏറ്റവും പുറത്തെ ലെയറിന് മുകളിലായി ഒരു പ്രോട്ടീൻ അഥവാ കെരാറ്റിൻ ലെയറുണ്ട്. ഈ ലെയറിലാണ് ചർമ്മത്തിനാവശ്യമായ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളും അതുപോലെ കോശങ്ങളുമൊക്കെ ഉള്ളത്. ഈ ഗ്രന്ഥികളുടെ എണ്ണം കുറവാകുന്നതാണ് വരണ്ട ചർമ്മം ഉണ്ടാവാനുള്ള പ്രധാന കാരണം. ഇനി ഇതിന്റെ കാരണങ്ങൾ നോക്കാം. ഒന്നാമത് കാലാവസ്ഥ, വരണ്ട ഉണങ്ങിയ കാലാവസ്ഥ അല്ലെങ്കിൽ തണുപ്പ് കൂടിയ കാലാവസ്ഥ. അതുപോലെ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നവരിലും വരണ്ട ചർമ്മം കാണാം. പൊടിപടലങ്ങൾ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്നവർ അല്ലെങ്കിൽ യാത്രകൾ ധാരാളം ചെയ്യുന്നവരിലും വരണ്ട ചർമ്മം കാണപ്പെടുന്നു. അതുപോലെ പാരമ്പര്യവും ഒരു ഘടകമാണ്. മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഡ്രൈ സ്കിൻ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഡയബറ്റീസ് മെലിറ്റസ്, തൈറോയിഡ് ഹോർമോൺ പ്രോബ്ലംസ്, സ്കിന്നിന്റെ ഹെറിഡിറ്ററി കണ്ടീഷൻസായ ഇക്തിയോസിസ്, അറ്റോമിക് ഡെർമറ്റൈറ്റിസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നിവയുടെയെല്ലാം തുടക്കത്തിലെ ലക്ഷണമായി വരണ്ട ചർമ്മം കാണാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും അടിസ്ഥാന കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വരണ്ട ചർമ്മത്തിലും മാറ്റം കാണാവുന്നതാണ്. ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും വരണ്ട ചർമ്മം കാണാറുണ്ട്. ഇനി വേറൊരു കാരണം, മുഖക്കുരുവിന്റെ ട്രീറ്റ്മെന്റിനും അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള സ്കിൻ പീലിംഗുമാണ്. മറ്റൊരു കാരണം നാം ഉപയോഗിക്കുന്ന സോപ്പാണ്. ധാരാളം പതയുള്ള സോപ്പിൽ ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലാണ്. നമ്മുടെ സ്കിൻ വീക്ക് അസിഡിക് pH ഉള്ളതാണ്.

0: ആണ്. അതിനാൽ സോഫ്റ്റായ ബേബി ഫ്രണ്ട്ലി സോപ്പുകൾ ഉപയോഗിക്കുക. അതുപോലെ പതകുറഞ്ഞ സോപ്പുകളും തിരഞ്ഞെടുക്കുക. വരണ്ട ചർമ്മത്തിനു പിന്നെ ഒരു കാരണം കുളിച്ചതിനു ശേഷം ശക്തിയായി അമർത്തി ശരീരം തുടച്ചെടുക്കുന്ന രീതിയാണ്. അതിനു പകരം വൃത്തിയുള്ള കോട്ടൺ ഉപയോഗിച്ച് വളരെ മൃദുവായി ശരീരത്തിലെ വെള്ളം ഒപ്പിയെടുക്കാം. ഇനി വരണ്ട ചർമ്മത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൊലി പരുക്കനാവുക, വിണ്ടു കീറുക, ചൊറിച്ചിലുണ്ടാവുക, കൈകൊണ്ട് സ്ക്രാച്ച് ചെയ്യുമ്പോൾ വെള്ളപ്പൊടി കാണുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതിന്റെ കൂടെ ചിലർക്ക് വായിലും കണ്ണിലും ഡ്രൈനസ് കാണാവുന്നതാണ്. മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളും ഇതിന്റെ കൂടെ കാണാവുന്നതാണ്. ഇനി വരണ്ട ചർമ്മം വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അധികം ചൂടുള്ളതോ തണുപ്പുള്ളതോ ആയ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. വളരെ സോഫ്റ്റായ പതയില്ലാത്ത സോപ്പുകൾ ഉപയോഗിക്കുക. ശരീരം ശക്തിയായി ഉരച്ചു കഴുകരുത്. അതുപോലെ കുളിച്ച ഉടനെ തന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ രണ്ടു തരത്തിലുണ്ട്, ശരീരത്തിൽ പുരട്ടുന്നതും മുഖത്ത് പുരട്ടുന്നതും. വൈറ്റമിൻ B3, നിയാസിൻ, ഹയാലുറോണിക് ആസിഡ് എന്നിവ അടങ്ങിയ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക. മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടും വ്യത്യാസം ഇല്ലെങ്കിൽ ഹയാലുറോണിക് ആസിഡ് സിറം ഉപയോഗിക്കാം. ഇനി ഇതൊന്നും ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ആണെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതും കുളി കഴിഞ്ഞതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഈ പറഞ്ഞതെല്ലാം ദിവസം 2 തവണ ഉപയോഗിക്കാം. അധികം പ്രശ്നമില്ലാത്തവർ രാത്രി 1 തവണ ഉപയോഗിച്ചാൽ മതി. കൂടുതൽ സമയം എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കാതിരിക്കുക എന്നതും വരണ്ട ചർമ്മം പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും.
1: വരണ്ട ചർമ്മം, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ റിന സി.പി.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതേ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം.
5: ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൻസ് ആൻഡ് എക്വിപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കരാർ നിയമനമാണ് 9 ഒഴിവുണ്ട്. സീനിയർ മാനേജർ IT, എക്സിക്യൂട്ടീവ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ എക്സ്പേർട്ട്, എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ്, ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നിവയാണ് തസ്തികകൾ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്ക് DDPDOO.gov.in അല്ലെങ്കിൽ www.AWEIL.IN എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. ASI റാങ്കിലാണ് നിയമനം. യോഗ്യത: +2 വിജയവും ഫാർമസി ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയും ഫാർമസിസ്റ്റ് രജിസ്ട്രേഷനും, അല്ലെങ്കിൽ +2 വിജയവും റേഡിയോഗ്രഫി അല്ലെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ദ്വിവത്സര ഡിപ്ലോമയും. പ്രായം 18 28 വയസ്സിനും മധ്യേ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തുപരീക്ഷ, ശാരീരിക യോഗ്യതാ പരിശോധന, ഡോക്യുമെന്റേഷൻ, ബേസിക് വൊക്കേഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് എന്നിവ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷിക്കണം. ഒരാൾക്ക് ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനാവൂ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 7. കൂടുതൽ വിവരങ്ങൾക്ക് CISFRECTT.CISF.GOV.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊല്ലം മുണ്ടയ്ക്കലിലുള്ള കാഷു എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയിൽ ലാബ് ട്രെയിനി കെമിസ്ട്രി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. 1 മുതൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. വിശദമായ ബയോഡേറ്റ യോഗ്യത തെളിയിക്കുന്ന രേഖകൾക്കൊപ്പം സ്കാൻ ചെയ്ത് career@cashewindia.org എന്ന ഇമെയിൽ ID അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്ക് www.cashewindia.org

0: എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: കൃഷിദീപം.
1: കാലവർഷം ശക്തിപ്പെടുന്നതോടുകൂടി ചെടികളിൽ അഴുകൽ, ദ്രുതവാട്ടം തുടങ്ങിയ കുമിൾ രോഗങ്ങൾ വ്യാപകമായി കാണപ്പെടാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കുന്നതിനായി ബോഡോ മിശ്രിതം തളിച്ചുകൊടുക്കാം. ബോഡോ മിശ്രിതം തയ്യാറാക്കുന്നതിനായി തുരിശും അതിനോടൊപ്പം നല്ല ചുണ്ണാമ്പും 1:1 എന്ന അനുപാതത്തിൽ കലർത്തിയാണ് ഈ മിശ്രിതം തയ്യാറാക്കേണ്ടത്. 100 ലിറ്റർ വെള്ളത്തെ 2 വിഭജിക്കണം. അതായത് 50 ലിറ്റർ വീതം 2 എടുക്കണം. ആദ്യത്തെ 50 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ തുരിശ് ലയിപ്പിക്കണം. ബാക്കിയുള്ള 50 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ഇളം ചുണ്ണാമ്പും ലയിപ്പിക്കണം. തുരിശ് ലായനി ചുണ്ണാമ്പ് ലായനിയിലേക്ക് സാവധാനം ഒഴിച്ച് നന്നായി ഇളക്കി ചേർത്താണ് ബോഡോ മിശ്രിതം തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ നിർമ്മിച്ച മിശ്രിതം ഇലകളുടെ 2 പതിയത്തക്ക രീതിയിൽ ചെറുകണികകളായിട്ടാണ് തളിക്കേണ്ടത്. മഴ പെയ്താൽ ഈ മിശ്രിതം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ മഴയുള്ള സമയങ്ങളിൽ സ്പ്രേ ചെയ്യുന്നത് ഒഴിവാക്കണം. ഒരു സ്പ്രേ കഴിഞ്ഞാൽ 35 മുതൽ 40 വരെ ചെടികൾക്ക് കുമിൾനാശിനിയുടെ പൂർണ്ണ പ്രയോജനം ലഭ്യമാകും. ഇഞ്ചിക്കും മഞ്ഞളിനും 2-ഘട്ട വളപ്രയോഗം നടത്താനുള്ള സമയമാണ്. നട്ട് 40 ശേഷം 1 സെന്റിലേക്ക് 350 യൂറിയയും 90 ശേഷം 200 പൊട്ടാഷും 300 യൂറിയയും ചേർത്തുകൊടുക്കാം. പുതയിട്ടതിനു ശേഷം വാരങ്ങൾ മൂടുന്നതും നല്ലതാണ്.

0: കൃഷിദീപം.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ:
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: രണ്ടായിരത്തി 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2 ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി സർട്ടിഫിക്കറ്റ്, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം June 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. ഫോൺ 9496070400. മറ്റൊരു നമ്പർ 0493122-0315. കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു വർഷ PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI

0: ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സിൽ രണ്ട് സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, AI പ്രോംപ്റ്റിംഗ്, AI കണ്ടന്റ് ക്രിയേഷൻ, UI UX വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമാണ്. AI കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. ജൂൺ 15 www.admission.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 9946823812 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ 18-30 ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതീ യുവാക്കൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, DCA, DTP, ഹോർട്ടികൾച്ചർ, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹൌസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ പരിശീലനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടൽ, വ്യക്തിത്വ വികാസം എന്നിവയും പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ജൂൺ 15 0495-235-1403, 7025-6950 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ബന്ധപ്പെടുക.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12 വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണക്കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ അധ്യായം എഴുതി ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നയിക്കുന്നത്. 2014 May 26 അദ്ദേഹം ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1952 May 13 ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 May 27 വരെ 4,398 ദിവസമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1947 മുതൽ നെഹ്റു അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ ആദ്യ ഭാഗം

0: ഇടക്കാല ഭരണകൂടത്തിന്റേതായിരുന്നു. 2014, 2019, 2024 പൊതു തെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ ജനവിധികളിലൂടെയാണ് ശ്രീ നരേന്ദ്രമോദി അപൂർവ റെക്കോർഡിലേക്ക് എത്തിയത്. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്ത് തുടർച്ചയായ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നുവന്ന പ്രധാനമന്ത്രിയുടെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. ഈ ഭരണകാലയളവിൽ 25 കോടിയോളം ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, വൻകിട നിർമ്മാണ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത എന്നിവയിൽ രാജ്യം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. പ്രമുഖ ആഗോള ശക്തികളുമായുള്ള വ്യാപാര കരാറുകൾ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം എന്നിവ നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ഈ നാഴികക്കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിൻ സെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണ പൂർത്തീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കുന്നതിനാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും ദേശീയ നേതാക്കളും 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൻഡിഎ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവാക്കൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രായോജന വായ്പകൾ ലഭ്യമാക്കി. വർദ്ധിച്ചുവരുന്ന അസംസ്കൃത എണ്ണ വിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി എണ്ണ വിപണന കമ്പനികൾക്ക് ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ 78 ദിവസത്തേക്കാണ് ഈ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സമ്മർദ്ദത്തിലല്ലെന്നും സർക്കാർ അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാന്റിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതു മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓപ്പൺ ഹൌസ് ചർച്ച സംഘടിപ്പിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സൈബർ തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയിൽ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ ഇന്ത്യക്കാർക്ക് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായി ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച എൻഎച്ച്ആർസി ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ അറിയിച്ചു. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 30-ൽ അധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പുറത്തുവിടുന്ന വ്യാജ വാർത്തകളും വീഡിയോകളും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു.
3: പാകിസ്ഥാൻ കിയോർ സേ ഫർജി ഖബറും ഓർ വീഡിയോ കാ എക് സിൽസില ലഗതാർ ദേഖനെ കോ മിലാ ഹൈ യേ അപ്നി വിഫൽതാഓ കോ ഛിപാനേ ഓർ അപ്നേ മാനവ അധികാരോ കേ ഉല്ലംഘന ഹനൻ സേ ധ്യാൻ ഭട്കാനേ കാ പാകിസ്ഥാൻ കാ ഹതാശ പൂർണ പ്രയാസ് ഹൈ.
1: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്യും. പിന്നീട് ഈ മാസം 14 മുതൽ 16 വരെ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. സ്ലോവാക്യയുടെ 1993 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ തീരത്ത് വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടതായി സൈന്യം അറിയിച്ചു. US ഹെലികോപ്റ്റർ ലക്ഷ്യപ്പെട്ട് നടത്തിയ ആക്രമണമാണോ ഇതെന്ന് വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് എ പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ എ ശ്രീലങ്ക എയെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 269 റൺസിന് പുറത്തായി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ എ അഫ്ഗാനിസ്ഥാൻ എയെ നേരിടും. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. ദീർഘമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസൺ മുന്നിൽ കണ്ട് പരിക്കുകളിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ സിറാജിന് വിശ്രമം അനുവദിക്കാൻ മെഡിക്കൽ സംഘവും ടീം മാനേജ്മെന്റും നിർദ്ദേശത്തിനെ തുടർന്നാണ് തീരുമാനം. സിറാജിന് പകരം കർണാടക പേസർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കോഴിക്കോട്.
5: English matters. Idioms and phrases. ശൈലികളും പ്രയോഗങ്ങളും. Idioms. IDIOMS. Idioms എന്നാൽ ചില ഭാഷാ ശൈലികൾ, വാക് സമ്പ്രദായങ്ങൾ തുടങ്ങിയവ. Phrase. PHRASE. Phrase എന്നാൽ ഒരു അർത്ഥം പ്രകടമാക്കാൻ ഒറ്റ വാക്ക് എന്ന നിലയിൽ പ്രയോഗിക്കുന്ന ഒരു കൂട്ടം വാക്കുകൾ. Let me introduce you to a few idioms that mean good morning. Good morning എന്ന അർത്ഥമുള്ള ചില idioms പരിചയപ്പെടാം. Good morning എന്ന അർത്ഥമുള്ള ഒരു idiom ആണ് rise and shine. R-I-S-E, rise, A-N-D, and S-H-I-N-E, shine, rise and shine. ഉണർന്ന് തിളങ്ങുക എന്ന് മലയാളത്തിലേക്കുള്ള പദാനുപദ തർജ്ജമ. Wake up and get out of bed എന്ന് അർത്ഥം. ഉണരൂ, എണീക്കൂ, ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. How do we use rise and shine while speaking? Rise and shine എങ്ങനെ നമുക്ക് സംസാരത്തിൽ പ്രയോഗിക്കാം?

ഇറ്റ് ഈസ് 7 AM. റൈസ് ആൻഡ് ഷൈൻ. 7 മണിയായി, ഉണരൂ, എണീക്കൂ. ഇറ്റ് ഈസ് 7 AM. റൈസ് ആൻഡ് ഷൈൻ. റൈസ് ആൻഡ് ഷൈൻ എന്ന പ്രയോഗത്തിന്റെ ആവിർഭാവം ഒരു ബൈബിൾ വചനത്തിൽ നിന്ന് ആണത്രേ. അറൈസ് ഷൈൻ, ഫോർ ദൈ ലൈറ്റ് ഈസ് കം. ഗുഡ് മോർണിംഗ് എന്ന ഉദ്ദേശത്തോടെ വളരെ അനൗപചാരികമായി പറയുന്ന ഫ്രേസൽ വേർബ്സ് ആണ് റോൾ ഔട്ട് എന്നും ഷേക്ക് എ ലെഗ് എന്നും. റോൾ ഔട്ട്, ROLL, റോൾ,

0: അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്, കിടക്കയിൽ നിന്നും എണീക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് 12 noon, ബെറ്റർ റോൾ ഔട്ട് മൈ ഫ്രണ്ട്. 12 മണിയായി, എണീക്കുകയാണ് നല്ലത് ചങ്ങാതി. ഇറ്റ് ഈസ് 12 noon, ബെറ്റർ റോൾ ഔട്ട് മൈ ഫ്രണ്ട്. ഷെയ്ക്ക് എ ലെഗ്, SHAKE, ഷെയ്ക്ക്, LEG, ലെഗ്. ഷെയ്ക്ക് എ ലെഗ് എന്നാൽ മേക്ക് എ സ്റ്റാർട്ട്. റൗസ് യുവർസെൽഫ്, അതായത് എണീക്കൂ, ഉണരൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കം ഓൺ ടീന, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് മിഡ് ഡേ, റോൾ ഔട്ട് ആൻഡ് ഷെയ്ക്ക് എ ലെഗ്. നോക്കൂ ടീന, ഏതാണ്ട് ഉച്ചയായി, ഉണർന്നെണീറ്റ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങൂ. കം ഓൺ ടീന, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് മിഡ് ഡേ, റോൾ ഔട്ട് ആൻഡ് ഷെയ്ക്ക് എ ലെഗ്. മടി പിടിച്ച് കിടക്കുന്നവരോട് മാത്രമാണ് റോൾ ഔട്ട്, ഷെയ്ക്ക് എ ലെഗ് തുടങ്ങിയ ഫ്രേസസ് പറയാറ്. അതും വളരെ അനൗപചാരികമായി അടുത്ത് ഇടപഴകുന്ന വ്യക്തികൾ തമ്മിൽ മാത്രം.
1: English Matters, presented by Smita Manikoth.
2: Novel Time, അടിയാള പ്രേതം, P.F. മാത്യൂസ് എഴുതിയ നോവൽ.
3: ഉണ്ണിച്ചക്കൻ നേരെ പോയത് കവലയിലെ കറിയായുടെ കടയിലേക്കായിരുന്നു. അടുത്ത ചായപ്പീടികയിൽ നിന്ന് വരുത്തിച്ച 2 ചായയ്ക്കും പരിപ്പുവടയ്ക്കും അരികിലിരുന്ന് അവർ സിമെന്റ് പൊടി കലർന്ന വായു ശ്വസിച്ച് പഴയ കൂട്ടുകാരെപ്പോലെ കുറച്ചുനേരം സംസാരിച്ചു. അതിനുശേഷമാണ് ഇച്ചായിനെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കറിയ പുരാതനമായ പാലത്തിങ്കൽ തറവാട്ടിലേക്ക് അയാൾ ക്ഷണിച്ചത്. അകമുറിയിലെ വായുവലി വരാന്തയിലിരുന്ന് കാതോർത്ത ഉണ്ണിച്ചക്കൻ ആലോചിച്ചു. 90 നാള് തുടർച്ചയായി പിന്നിട്ടു പോന്നിട്ടും ഈ കുഞ്ഞവിരാച്ചന്റെ വായുവലിക്ക് എന്തുശിരാണ്! കാരണവരുടെ നേട്ടങ്ങളിലും വെട്ടിപ്പിടുത്തങ്ങളിലും അഭിമാനം കൊണ്ട കറിയ ആ വായുവലിയും പാരമ്പര്യമായി കിട്ടിയ ആരോഗ്യ സമ്പത്തെന്ന മട്ടിൽ ഏറ്റെടുക്കുകയും അകത്തു കയറിവന്ന് നേരിൽ കാണാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അവിടം മുതലാണ് താളം പിഴച്ചു തുടങ്ങിയത്. അകത്താദ്യം കയറിയ കറിയ പിന്നിലേക്ക് ചൂണ്ടി ഉണ്ണിച്ചക്കനെ പരിചയപ്പെടുത്തിയ നേരത്ത് പേടികൊണ്ടെന്ന പോലെ കുഞ്ഞവരാച്ചന്റെ നെഞ്ച് വല്ലാണ്ട് മിടിക്കാൻ തുടങ്ങി. പിന്നെ മുഖം തിരിക്കാനൊരു ശ്രമം നടത്തി. അടുത്ത നൊടി ഭയങ്കരമായൊരു കാഴ്ച കണ്ടതുപോലെ അയാൾ അലറുവാനും തുടങ്ങി. ആ സ്വരം ഇത്രയും ദുർബലമായ ആ ശരീരത്തിൽ നിന്ന് വരുന്നതാണെന്ന് പോലും തോന്നിയില്ല. കറിയ പേടിയോടെ, ഇച്ചായ എന്നതാ വേണ്ടത്? വേദനയുണ്ടോ? നെഞ്ചു തടകണോ? എന്നൊക്കെ അർത്ഥമില്ലാതെ ചോദിച്ചുകൊണ്ടിരുന്നു. ഉണ്ണിച്ചക്കൻ പുറത്തേക്കിറങ്ങിയപ്പോഴാണ് കുഞ്ഞവരാച്ചന്റെ തൊണ്ടയ്ക്കും തടിക്കും താങ്ങാനാകാത്ത പേടി നിറഞ്ഞ അലർച്ച പതുക്കെ അണഞ്ഞത്. കുറേ സമയം കാരണവരോടൊപ്പം നേരം ചെലവഴിച്ച് അയാൾക്ക് ചൂടുവെള്ളമൊക്കെ ചുണ്ടിലിറ്റിച്ച് ഒരുവിധം സമാധാനമായെന്ന് കണ്ടപ്പോൾ കറിയ പുറത്തേക്കിറങ്ങി. മഞ്ഞപ്പതിറ്റടി വീണ മുറ്റത്ത് ജീവനുള്ളതെങ്കിലും യന്ത്രരൂപം കൈവരിച്ചു വന്ന ജീവിയെപ്പോലെയുള്ള ബൈക്കിൽ ചാരി ആലോചനയോടെ നിന്നിരുന്ന ഉണ്ണിച്ചക്കനെ നോക്കി കുറച്ചിട കറിയ നിന്നു. ഇക്കാലം വരെയും ഇങ്ങനെയൊരു ഭാവമാറ്റം കുഞ്ഞവരായിക്കുണ്ടായിട്ടില്ലെന്ന് കറിയ പറഞ്ഞു. ഉണ്ണിച്ചക്കനതിന് കാരണം കൃത്യമായി അറിയാവുന്ന ഒരാളെപ്പോലെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുഞ്ഞവരാജൻ സാറിന്റെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന ഒരു പാപമുണ്ട്. അതാരോടെങ്കിലും തുറന്നു പറയാതെ അങ്ങേരിക്ക് സമാധാനത്തോടെ മരിക്കാനാകൂല. അതാണ് പ്രശ്നം. അതിനോട് കറിയായും യോജിച്ചു. ഇച്ചായനെ കുമ്പസാരിപ്പിക്കാൻ പലപാട് ശ്രമിച്ചതാന്നേ, വഴങ്ങിയില്ല. അച്ഛന്മാരെ കാണുമ്പോൾ കിറുകോട്ടുകയും തുപ്പുകയുമൊക്കെ ചെയ്യും. അതൊക്കെ സഹിക്കാൻ തയ്യാറുള്ള അച്ഛന്മാരെ കിട്ടണ്ടായോ? അതിന് ഞാൻ വഴിയുണ്ടാക്കാം, നിങ്ങളൊന്നും അറിയണ്ട. ആ പഴയ വണ്ടി എത്ര ദൂരം വേണമെങ്കിലും ക്ഷീണമറിയിക്കാതെ തന്നെ കൊണ്ടുപോകുമെന്ന് ഉണ്ണിച്ചക്കൻ അറിയാമായിരുന്നു. അയാൾക്ക് പോകേണ്ടത് എറണാകുളം ജില്ലയുടെ അതിരിലുള്ള ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലായിരുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ട് വയസ്സായ പാതിരിമാരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം. താൻ അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പല കാലങ്ങളിലായും ഇടങ്ങളിലായും വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഇത്തരം സ്ഥലകാലങ്ങളെ മറികടന്നുകൊണ്ടുള്ള യാത്ര വളരെ അനിവാര്യമായിരുന്നു. പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഇടവകപ്പള്ളിയിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയതെങ്കിലും അയാൾ കാലങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ച് കൊച്ചിയിലെ പോർച്ചുഗീസുകാരുടെ അവസാന നിമിഷങ്ങളിലേക്കും തിരിച്ചു വർത്തമാനകാലത്തിലേക്കും ദശവർഷങ്ങൾക്കപ്പുറത്തേക്കും

0: അപ്പുറത്തേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. കാലം, മായക്കാഴ്ച എന്നിവ പോലെ തന്നെ വിശ്വാസം, അന്ധവിശ്വാസം, ആത്മീയത തുടങ്ങിയ തൊടാനും ചെന്നുപറ്റാനാവാത്തതുമായ ചില ഇടങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു കിടക്കുന്ന ഈ കേസ് യുക്തി കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാനാകില്ലെന്ന് ഉണ്ണിച്ചക്കൻ അറിയാമായിരുന്നു.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: കവിതയ്ക്കൊത്ത ഈണം സംഗീത സംവിധായകൻ യഥാർത്ഥത്തിൽ കവിതയിൽ നിന്ന് തന്നെ കണ്ടെത്തുകയാണെന്നൊരു തത്വമുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ട് വ്യത്യസ്ത ഭാഷകളിൽ ഒരേ അർത്ഥം വരുന്ന ഗാനസാഹിത്യത്തിന് ഏതാണ്ട് ഒരേ ഈണമായിരിക്കണം വരേണ്ടത്. ജി ദേവരാജനൊപ്പം ഗാനങ്ങൾ ഒരുക്കിയ നാലുമണിപ്പൂക്കൾ എന്ന സിനിമയിലെ ഒരു ഗാനത്തിനെ മുൻനിർത്തി ഈ തത്വത്തെ സാധൂകരിക്കുകയാണ് ഗാനരചയിതാവ് ബിജു തിരുമല.
2: നാലുമണിപ്പൂക്കൾ ആ പടത്തിന് പാട്ട് എഴുതാനായിട്ട് സമയത്ത് യേശുദാസ് വഴി വെച്ചിട്ടുണ്ട്. കയറി വണ്ടി കയറി വീട്ടിൽ പോയി. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ ബോംബെയിൽ. ഞാൻ ഇന്നലെ ഒരു പാട്ട് പാടി, എൻ്റെ ഹിന്ദി പാട്ട് ഇന്നലെ വരണം പാടി. അമിതാഭ് ബച്ചൻ്റെ അച്ഛൻ എഴുതിയൊരു പാട്ട് കേൾക്കാം, നല്ല നല്ല സാധനം വരണേ കേൾക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ആ പാട്ട് എന്ന് പറഞ്ഞാൽ കൊയ് ഗാത്താ മേ സോ ജാത്താ എന്നുള്ള പാട്ടുണ്ടല്ലേ. അപ്പം പിറ്റേ ദിവസം എനിക്കൊരു പാട്ട് കൊടുക്കണം നാലുമണിപ്പൂക്കൊക്കെ വേണ്ടി. അതിൻ്റെ സിറ്റുവേഷൻ ഏതാണ്ട് ഇതുപോലെയാണ്. കൊയ് ഗാത്താ മേ സോ ജാത്താ എന്ന് കേട്ടപ്പോൾ ഞാനും അതുപോലെ തന്നെ അതിൻ്റെ വെച്ചിട്ടുണ്ട്. കൊയ് പാടുന്നു എന്നാണ് അതിനകത്ത്, ഇത് പാടിയെന്ന് തന്നെ ആക്കി ആരോ

ഉണങ്ങിയ സുമധുര മധുരഗാനം. പക്ഷെ എനിക്ക് പിന്നെ കേട്ടത് ഒരിക്കലും ഇല്ല, തലേ ദിവസം പാടിയ യേശുദാസിന്റെ ഹിന്ദി സോങ് ദേരാമശം കേട്ടിരിക്കാൻ ഒരു ന്യായമില്ല. അഥവാ അങ്ങനെ കേട്ടാൽ തന്നെ അത് മാറ്റി വേറെ ചെയ്യുള്ളൂ വിളി. പക്ഷെ ഇത് രണ്ടിൻ്റെയും ട്യൂൺ ഏതാണ്ട് ഒരു രാഗം പോലെ തോന്നി. ഒരു കൊയ് ഗാത്ത മെസോജാത്ത, അതൊന്ന് ആരോ പാടി. ഞാൻ ധാരാ മാഷ ചോദിച്ചത് എങ്ങനെ പറ്റി മാഷത്, അത് രണ്ടുപേരും എഴുതി തന്ന ഏതാണ്ട് ഒരുപോലെ അങ്ങനെ എഴുതി കൊടുത്തതും കൊയ് ഗാത്ത മേ സോജാത്ത, താൻ എനിക്ക് എഴുതി തന്നത് ആരോ പാടി. എടോ ഇതിനകത്ത് ഒരു സംഗീതം ഒന്നും തന്നെ വരത്തുള്ളൂ, കാരണം അത് ലൈൻസിൻ്റെ ഗുണമാണ്, ലൈൻസിന് അങ്ങനെ വരത്തുള്ളൂ. അത് ഞാനവിടെ കേൾക്കുമൊന്നും വേണ്ട, എൻ്റെ മനസ്സിലും അതൊന്നും അങ്ങേരുടെ മനസ്സിലും അതൊന്നും അത്രേ ഉള്ളൂ. അത് സംഗീതത്തിൻ്റെ ആ ശൈലിയാണത്. പിന്നെ അത് എനിക്ക് ഒന്നും പറയാറില്ല, കാരണം അത്രയും വലിയ സംഗീതജ്ഞനൊന്നും അല്ലാതെ ഞാൻ.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: നടഭൈരവിയാണ് ഇന്നത്തെ രാഗം.

നടഭൈരവിയുടെ സ്വരസ്ഥാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ധാരാളം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ രാഗത്തിൻ്റെ ഒരു ഛായ നന്നായിട്ട് കാണിക്കുന്ന ഗാനങ്ങൾ കുറച്ച് കുറവാണ്. സർഗം എന്ന ചിത്രത്തിലെ സംഗീതമേ അമരസല്ലാപമേ എന്ന ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

പാട്ടുകൾ, ഒന്നിനൊന്ന് മെച്ചം. ഉള്ളിൽ തിരയടിച്ചിരുന്ന സ്വരസാഗരവും ആത്മവിശ്വാസവും ഒരു ഹാർമോണിയ പെട്ടിയും കൈമുതലാക്കി സിനിമാ സന്ദർഭങ്ങൾ അറിഞ്ഞ് അതിനെ ഒരു രാഗലയമാക്കി മാറ്റുക എന്ന മാന്ത്രിക വിദ്യ ഈ ഗാനത്തിലും ശ്രവിക്കാം. ഓളങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും ചേർന്ന് പാടിയ ഗാനം. രചന ONV.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: മഞ്ഞിൽ വിരിഞ്ഞ മന്ദാരങ്ങൾ, നെഞ്ഞിൽ കിനിഞ്ഞ തേൻതുള്ളികൾ, ഇതായിരുന്നു 1982 ഇറങ്ങിയ ഓളങ്ങൾ എന്ന ചിത്രത്തിലെ

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോൾഡേ ബാച്ചുകളിലായാണ് സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
0: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയയ്ക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
7: बिजली योजना के बारे में सुना है?
8: भारत सरकार का लक्ष्य सोलर पावर से बिजली बिल जीरो करने का भी है.
7: इससे आपका घर सूर्य घर बन जाता है, माने बिजली बिल जीरो. और अतिरिक्त बिजली पैदा हुई तो बिजली ग्रिड को बेचकर पैसे भी कमा सकते हैं. तो बैठे क्यों हो, अभी रजिस्टर करो PM सूर्य घर.gov.in पर.
9: हर घर सूर्य घर.
10: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुनीष शर्मा. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी भारत के सबसे लंबे कार्यकाल वाले निर्वाचित प्रधानमंत्री बने. विश्व के नेताओं ने प्रधानमंत्री मोदी के परिवर्तनकारी शासन और विकासशील देशों की पैरवी के उनके प्रयासों की सराहना की. मोदी सरकार के 12 साल पूरे होने और प्रधानमंत्री के सबसे लंबे कार्यकाल की उपलब्धि के उपलक्ष्य में राष्ट्रीय जनतांत्रिक गठबंधन NDA की आज नई दिल्ली में बैठक. केंद्र ने 225,000 करोड़ रुपए की ग्रामीण विकास योजना की घोषणा की. विकसित भारत जी राम जी का नया संस्करण 1 जुलाई से होगा लागू. ओमान तट पर अमरीकी सेना के अपाचे हेलीकॉप्टर को गिराए जाने के जवाब में अमरीका ने ईरान पर जवाबी हमले किए. और क्रिकेट में ऋतुराज गायकवाड़ के शतक की बदौलत भारत ए ने दाम्बुला में त्रिकोणीय एक दिवसीय श्रृंखला के पहले मैच में श्रीलंका ए को 8 रन से हराया. और अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी आज भारत के सबसे लंबे समय तक सेवा करने वाले निर्वाचित प्रधानमंत्री बन गए हैं. श्री मोदी ने 26 मई 2014 को प्रधानमंत्री पद की शपथ ली थी. उन्होंने पंडित जवाहरलाल नेहरू का रिकॉर्ड तोड़ दिया है, जिन्होंने पहली बार 13 मई 1952 को निर्वाचित प्रधानमंत्री के रूप में शपथ ली थी और 27 मई 1964 तक पद पर रहे थे. पंडित नेहरू का निर्वाचित प्रधानमंत्री के रूप में कार्यकाल 4,398 दिन का था. 26 मई 2014 से आज 10 जून 2026 तक प्रधानमंत्री मोदी का निरंतर कार्यकाल अब 4,399 दिन का हो गया है. एक रिपोर्ट.
11: प्रधानमंत्री नरेंद्र मोदी

0: clash of Tri-Nation A series at the Rangiri Dambulla International Stadium in Sri Lanka yesterday. Opting to bat first, India scored 277 for 6 in stipulated 50 overs, riding on Rituraj Gaikwad's 101 runs. Skipper Tilak Varma also scored 60 runs. In reply, Sri Lanka fell short of just 8 runs as they got bundled out for 269 runs with 7 balls remaining. India A will next face Afghanistan A tomorrow on the same venue. And now for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Saira. Newspapers have widely noticed Prime Minister Narendra Modi's 12 years in office. Modi completes 12 years, BJP hails transformation, writes Hindustan Times, while the Indian Express headlines, NDA turns 12 today, meets to mark Modi crossing Nehru stint. In an age of quick commerce taking precedence in every household, the Economic Times informs, Zepto pips Instamartin orders, but lacks Blinkit. Newspapers also carry a picture of vehicles driving through the Zojila Tunnel, Asia's longest connecting the Kashmir Valley to Ladakh, following its breakthrough ceremony at Minamark in Ladakh on Tuesday. And finally, Financial Express writes about Apple's digital assistant. Siri jumps on AI bandwagon in more personal avatar. And with that, it's back to you, Saira.
0: Thanks, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Modi becomes longest-serving elected Prime Minister of India. World leaders hail Prime Minister Modi's transformative governance and advocacy for Global South. NDA to meet in New Delhi today to celebrate PM Modi's achievements and completion of 12 years of government. Centre unveils 1.25 lakh crore rupees rural development push. New framework under Viksit Bharat Jiramji to roll out from 1st July. US military launches strikes against Iran in response to downing of Army Apache helicopter off Oman coast. And in cricket, Rituraj Gaikwad's century helps India A beat Sri Lanka A by 8 runs in tri-series opener in Dambulla. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a great day.
2: ആകാശവാണി കോഴിക്കോട്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വൈശാഖ് സോമനാഥാണ് ഇന്ന് ആർട്ട് കഫേയിൽ തന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ച് സംസാരിക്കുന്നത്.
5: എങ്ങനെയാണ് മ്യൂസിക് പഠിച്ചു തുടങ്ങി, പിന്നെ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇപ്പൊ അതൊരു കരിയറിലാണ് എത്തി നിൽക്കുന്നു, ആ ഒരു യാത്ര തിരിഞ്ഞു നോക്കുമ്പം എങ്ങനെയായിരുന്നു? എത്രത്തോളം ഹാപ്പിയാണ്? ഇനി എത്രത്തോളം മുന്നിലേക്ക് പോകണം?
6: പുറകിലേക്കുള്ള യാത്ര നോക്കുന്ന സമയത്ത് ഐ ഹാഡ് ടു ഡു ദിസ് എന്നുള്ളത് ആണ് ഇപ്പോഴും ശരിക്കും ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് ഇറങ്ങിയ ആ ടൈം മുതലേ ഫീൽ ചെയ്യുന്നത്. അതിപ്പോഴും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല 10 വർഷമായിട്ടും. കർണാട്ടിക് മ്യൂസിക് പഠിച്ചും പാടിയും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഷിഫ്റ്റ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പറയാൻ പറ്റും. ആക്ച്വലി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് 2015 ആ ടൈമിൽ തന്നെയാണ്. സോ മെനി തിങ്സ് അലൈൻഡ് ഡ്യൂറിംഗ് ദറ്റ് ടൈം. 2014-15 സമയത്താണ് എനിക്ക് ഓൾട്ടർനേറ്റീവ് സ്കൂളിങ്ങിനെ പറ്റി ക്യൂരിയസ് ആയിട്ട് ഞാൻ അട്ടപ്പാടിയിലെ സാരംഗ് ഹിൽസിലേക്ക് പോയി ഗൗതം ചേട്ടൻ്റെ അടുത്തും മാൻ രാജശേഷിൻ്റെ അടുത്തും സംസാരിച്ച് ബദൽ വിദ്യാഭ്യാസം എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി. ആ യാത്രയാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ട് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നാച്ചുറലി ഞാൻ അങ്ങനത്തെ ആളുകളെ കൂടുതൽ മീറ്റ് ചെയ്യാനും അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിനെ അറൗണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ, പിന്നെ സ്കൂളിംഗ്, ഓൾട്ടർനേറ്റീവ് സ്കൂളിംഗ് അറൗണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിനെയൊക്കെ പറ്റി പറയാനും എഴുതാനും കുറേ കാര്യങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് നാച്ചുറലി ആ സോങ് റൈറ്റിംഗ് പ്രോസസ്സിലേക്ക് വന്നത്. ആ നാച്ചുറൽ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഐ ഹാഡ് സ്റ്റോറീസ് ടു ടെൽ. അന്ന് ഒരു പാട്ടുണ്ടാക്കിയേക്കാം എന്ന് ചിന്തിക്കാതെ ഐ ഹാഡ് സ്റ്റോറീസ് ടു ടെൽ ആൻഡ് ഇറ്റ് ഹാഡ് ടു ബി ടോൾഡ്.
5: ഓർഗാനിക്കലി അത് അത്രയ്ക്ക് സ്ലോ അല്ലാത്ത എവല്യൂഷനാണ്. അങ്ങനെയാണ് സോങ് റൈറ്റിംഗിലേക്ക് എത്തിയത്. പിന്നെ മ്യൂസിക്കിന്റെ വേറെ ഏതൊക്കെ ഭാഗങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി?
6: സത്യം പറഞ്ഞാൽ ലൈക്ക് ആസ് എ മ്യൂസീഷ്യൻ സ്റ്റാർട്ട് ഔട്ട് ചെയ്തത് കാരണം സോങ് റൈറ്റിംഗ് ഇസ് നോട്ട് ജസ്റ്റ് റൈറ്റിംഗ് ഫോർ മീ. സോങ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെലഡിയും കൂടി അതിൻ്റെ കൂടെ വരാറുണ്ട്. ഇപ്പോൾ പണ്ട് ഷോൺ റോൾഡിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സിംഗർ സോങ് റൈറ്റർ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ഒന്നും അല്ല, ത്യാഗരാജസ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരൊക്കെ ചെയ്തിരുന്ന അതേ പരിപാടിയാണ്. അപ്പോൾ അവരും എഴുതി കമ്പോസ് ചെയ്തിരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ സിംഗർ സോങ് റൈറ്റർ എന്ന് പറഞ്ഞൊരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് പാട്ട് എഴുതുമ്പോൾ തന്നെ മെലഡിയും പാട്ടും കൂടിയിട്ടാണ്. കാരണം ഞാനൊരു കഥ പറയുകയാണല്ലോ, അതിന് മെലഡിയും വേണം ലിറിക്കും വേണം. ഇപ്പോൾ രണ്ടും കൂടി

0: ഒരുമിച്ചാണ് തലയിൽ വരാറ്. പിന്നെ ലൈക്ക് വാക്കുകളെ കൊണ്ടുള്ള പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാക്കുകൾ കൊണ്ട് മ്യൂസിക്കാലിറ്റി ഉണ്ടാക്കാൻ പറ്റുമല്ലോ, മ്യൂസിക്കലാക്കാൻ പറ്റുമല്ലോ വാക്ക്. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് വരുന്നത്.
1: എഴുത്ത് എന്ന് പറയുമ്പം വായനയുടെ ബാക്കിംഗ് എത്രത്തോളം ഉണ്ടെന്ന്?
0: വായനയുടെ ബാക്കിംഗ് അത്യാവശ്യം നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ട് മുതലേ അച്ഛൻ ഒരുപാട് പുസ്തകങ്ങളിലേക്കും കവിതകളിലേക്കും എന്നെ ലീഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അത് പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ വായിക്കുന്ന എല്ലാവരും എഴുത്തുകാരാവുന്നില്ല. വായനയുടെ അപ്പുറത്തേക്ക് വാക്കുകളിലുള്ള മീറ്ററോ അങ്ങനത്തെ സംഗതികൾ എനിക്ക് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് പറ്റാറുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് വന്നതിന് ശേഷം. അപ്പം അതെനിക്കൊരു ഹൈയും തരാറുണ്ട്. അത് എല്ലാവർക്കും ഹൈ കിട്ടിക്കോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് കിട്ടുന്ന ഹൈ ഞാൻ പാട്ടിലേക്ക് കൊണ്ടുവരും.
1: മ്യൂസിക്കിന്റെ ടെക്നിക്കൽ സൈഡുകൾ എപ്പോഴും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട്?
0: ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല ആ കാര്യത്തിൽ. അങ്ങനെ വരുന്ന AI ജനറേറ്റഡ് മ്യൂസിക് ആണെങ്കിലും AI ജനറേറ്റഡ് സോങ് റൈറ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടി ഹ്യൂമൻ ഫ്ലോഡ് കൈൻഡ് ഓഫ് സെറ്റപ്പിലായിരിക്കും അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ജനറിക് ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയ AI അതിനേക്കാൾ നന്നായി ഉണ്ടാക്കി തരുന്ന സമയമാണല്ലോ ഇപ്പോൾ. മ്യൂസിക്കിന്റെ അതർ ടെക്നിക്കൽ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ MIDI കൺട്രോളേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികളൊക്കെ, പുതിയ VST പ്ലഗിൻസ് അങ്ങനത്തെ സംഗതികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്റെ ഫസ്റ്റ് EP ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്തത്, പക്ഷേ ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ എനിക്ക് കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു. ഞാൻ ഡെമോ ചെയ്തതിന് ശേഷം വേറെ രണ്ട് മൂന്ന് പ്രൊഡ്യൂസർ ഫ്രണ്ട്സിനെ കൊണ്ടാണ് അത് ചെയ്യിച്ചത്. ആൽബത്തിലേക്ക് വന്നപ്പോൾ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇറ്റ്സ് ലൈക്ക് എന്റെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. ആൽബത്തിന്റെ പേര് 33 എന്നാണ്. എന്റെ 0 to 33 years ഓഫ് ഏജ് ഉള്ള ലൈഫിലെ എക്സ്പീരിയൻസസ് ആണ് അതിലേക്ക് കമ്പൈൽ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വന്നപ്പോൾ അതിന്റെ ഒരു സൗണ്ട് സ്കേപ്പ് എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് ആസ് എ പ്രൊഡ്യൂസറും കൂടുതൽ ലേൺ ചെയ്ത് ബെറ്റർ ആവാൻ ശ്രമിച്ചത്.
1: പ്രൊഡക്ഷൻ സൈഡിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നതും അത് പഠിച്ചു തുടങ്ങിയതൊക്കെ റീസെന്റ്ലി ആണോ?
0: അല്ല, ആക്ച്വലി 2009 ഫൈനൽ ഇയർ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ആൽബം ചെയ്തത്. അന്ന് അങ്ങനെ കൊമേഴ്ഷ്യൽ റിലീസൊന്നുമില്ല, ആ പാട്ടുകളൊന്നും ഇപ്പൊ എവിടെയും അവൈലബിൾ അല്ല, എന്റെ ഡ്രൈവിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് അങ്ങനെ ഒരു 6 പാട്ടുകൾ ചെയ്തു. എന്നിട്ട് കോളേജ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ധ്വനി, ധ്വനിയുടെ ഫെസ്റ്റിനാണ് നമ്മൾ CD റിലീസ് ചെയ്യുന്നത്. അതിൽ 6 പാട്ടുകൾ ഉണ്ടായിരുന്നു. 2 പാട്ടുകൾ ഞാൻ തന്നെ പ്രൊഡക്ഷൻ ചെയ്തതായിരുന്നു. FL Studio എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിൽ യൂസർ മാനുവൽ ഉണ്ടായിരുന്നു, അത് ലിറ്ററലി വായിച്ച് പഠിച്ചിട്ടാണ് അന്ന് 2 പാട്ടുകൾ ചെയ്തത്. അതിനുശേഷം ബാക്കി 4 പാട്ടുകൾ വേറൊരു പ്രോഗ്രാമറുടെ അടുത്ത് പോയിട്ട് ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ അടുത്ത് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാൻ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ഒരു MIDI കീബോർഡ് വേണം, ഒരു ഓഡിയോ ഇന്റർഫേസ് വേണം, ഒരു സൗണ്ട് കാർഡ് വേണം, ഒരു ഹെഡ്ഫോൺ വേണം. ഞാൻ വോക്കലിസ്റ്റ് ആയത് കാരണം എനിക്ക് കുറെ വോക്കൽ ഓറിയന്റഡ് ഐഡിയാസ് ആണ് പ്രൊഡക്ഷനിലുള്ളത്. അപ്പൊ എനിക്ക് മൈക്ക് വേണം. അത് ഞാൻ ജോലിയിൽ കയറിയതിന് ശേഷം എന്റെ ആദ്യത്തെ സാലറി വന്നപ്പോൾ തന്നെ പതുക്കെ പതുക്കെ വാങ്ങിക്കാൻ തുടങ്ങി. എന്നിട്ടാണ് ജോലിക്ക് വിറ്റിരിപ്പ്.
1: ആസ് എ ലിസണർ ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു ജോണർ ഓഫ് മ്യൂസിക് ഏതാണ്?
0: കറന്റ്ലി ഞാൻ കുറെ നാളായിട്ട് എനിക്ക് R&B ആണ്. പിന്നെ ജാസിന്റെയും ബ്ലൂസിന്റെയും ഒരുപാട് മോഡേൺ സൗണ്ടിങ്ങിലുള്ള എക്സ്പെരിമെന്റേഷൻസ് കുറെ ആർട്ടിസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്കിഷ്ടമുള്ള കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്, അവരൊക്കെ ചെയ്യുന്ന പരിപാടികൾ എനിക്കിഷ്ടമാണ്. ജനറലി ആ ജാസ് ബ്ലൂസ് സൗണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്റെ പല പാട്ടുകളിലും അങ്ങനത്തെ സൗണ്ടിങ്ങിന്റെ ഇൻഫ്ലുവൻസസ് ഉണ്ട്.
1: ഈ കേൾക്കുന്ന മ്യൂസിക് തന്നെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക്കും? ആ ഒരു ഇൻഫ്ലുവൻസ് ആണോ കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു മെലഡി ഡ്രിവൻ അപ്രോച്ച് ആണോ?
0: ആ ഇൻഫ്ലുവൻസസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്റെ മെലഡീസിൽ ആ ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഫൗണ്ടേഷനും ചില സ്ഥലത്തൊക്കെ കാണാം. അത് എവിഡൻലി കാണരുത് എന്നാണ് എന്റെ അഭിപ്രായം, എന്റെ ആഗ്രഹം. ലൈക്ക് എന്റെ ഫസ്റ്റ് EP ഇറങ്ങിയ സമയത്തും ഞാനൊരു കർണാട്ടിക് മ്യൂസിഷ്യൻ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് പലർക്കും തോന്നിയിട്ടില്ല. അത് ഞാനൊരു പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണ്ടർ എന്ന് പറയാൻ, ജോണ്ടർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് എന്ന് പറയുകയാണെങ്കിൽ വെരി ഈസി ടു ലിസൺ ടു ബട്ട് ഡിഫിക്കൽട്ട് ടു റീപ്രൊഡ്യൂസ്. ഇപ്പൊ സന്തോഷ് നാരായണന്റെ ആണെങ്കിലും പ്രദീപ് കുമാറിന്റെ ഒക്കെ ചില ഓൺ കോമ്പോസിഷൻസ് അങ്ങനത്തെ പാട്ടുകളായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സുഖമാണ് കേൾക്കാൻ. പക്ഷെ അതൊന്ന് പാടി നോക്കിയാൽ ഓ, അപ്പൊ നമുക്ക് മനസ്സിലാവും അത്ര എളുപ്പമല്ല പാടാൻ എന്നുള്ളത്. അതൊരു ഭയങ്കര അൺലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് മ്യൂസിക്.
1: കർണാട്ടിക് ഇപ്പൊ പ്രാക്ടീസിലുണ്ടോ അല്ലെങ്കിൽ ലിസണിങ്ങിലുണ്ടോ?
0: തീർച്ചയായിട്ടും പ്രാക്ടീസിലുണ്ട്. ഇപ്പൊ റെഗുലർലി പഠിക്കുന്നില്ല, കുറെ നാളായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ റെഗുലർ പ്രാക്ടീസിലും ഉണ്ട്.
1: റേഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഏതെങ്കിലും പാട്ട്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ കേട്ട് വളർന്ന ഒരു ജനറേഷൻ ആയിരിക്കല്ലോ, ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുമ്പം എന്താണ് ആദ്യം ഓർമ്മയിൽ വെക്ക് വരുന്നത്?
0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന സമയത്ത് അവിടെ ലൈക് മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ പോയതാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ. വയനാട്ടിലാവുമ്പോൾ കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പണ്ട് ചെറിയ കുട്ടിയാവുമ്പോൾ, 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത്. ഏകദേശം ആ ടൈമിൽ തന്നെ വയനാട്ടിൽ കുറെ കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് അവരൊരു ഓൾ ഇന്ത്യ റേഡിയോയിൽ പെർഫോം ചെയ്യാൻ പാകത്തിലൊരു ഒരു നാടൻ പാട്ട് ഞങ്ങളെ കൊണ്ട് പഠിപ്പിച്ചായിരുന്നു. അതും ഓർമ്മയുണ്ട്.
1: കോഴിക്കോടുമായ ഒരു ഓർമ്മ, അല്ലെങ്കിൽ വയനാട്, കോഴിക്കോട്, മലപ്പുറം ആയിരുന്നല്ലോ ആ ഒരു സ്കൂൾ കാലവും. കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് മലബാർ സൈഡാണല്ലോ, കോഴിക്കോട്ടുകാരോട് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ മലപ്പുറംകാരനാണ്, പിന്നെ വയനാട്ടിൽ 5 വർഷം ജീവിച്ചിട്ടുണ്ട്. പിന്നെ കോഴിക്കോട്ടിലാണ് ഞാൻ എന്റെ മാസ്റ്റേഴ്സും ചെയ്തത് NIT കാലിക്കറ്റിൽ. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ വർഷവും കേരള

0: ഡെഫിനി വരാറുണ്ട്. ആ ഒരു ടൈം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്.
1: താങ്ക് യു,
0: താങ്ക് യു, താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
2: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വൈശാഖ് സോമനാഥാണ് ഇന്ന് ആർട്ട് കഫേയിൽ തന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ച് സംസാരിച്ചത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ലളിത ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ഘനശ്യാമ സന്ധ്യാഹൃദയം എന്നു തുടങ്ങുന്നു. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഇനി കേൾക്കാം കാവിൽ തേൻ തിരയും എന്ന് തുടങ്ങുന്ന ഗാനം ചിത്ര പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ലളിതഗാനങ്ങൾ സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പി ഭാസ്കരൻ രചിച്ച്, രവീന്ദ്രൻ സംഗീതം നൽകി. ബിജു നാരായണൻ പാടിയ ഗാനം ചിത്രം വെങ്കലം.

0: വാർത്താജാലകം, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര വാർത്താ വിശകലന പരിപാടി. നമസ്കാരം, വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് കാലവർഷം സജീവമായതാണ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. മഴ കനത്തതോടെ സുരക്ഷാ നടപടികളും മുൻകരുതലുകളും ശക്തിപ്പെടുത്തി. ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നുണ്ട്. മഴക്കെടുതികൾ പ്രതിരോധിക്കാൻ ജില്ലകളിൽ ദുരന്ത നിവാരണ സേനയും ജില്ലാ ഭരണകൂടങ്ങളും പ്രത്യേക ജാഗ്രത പുലർത്തുന്നു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനൊപ്പം അപകട സാധ്യതാ മേഖലകളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുമുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻകരുതൽ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി നിലവിൽ വന്നു. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് നടപ്പാക്കുന്ന ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് കടലിൽ പോകാൻ അനുമതിയില്ല. ചെറുവള്ളങ്ങൾക്ക് മാത്രമാണ് നിശ്ചിത ദൂരപരിധിയിൽ മത്സ്യബന്ധനത്തിന് അനുമതി. ഇതോടെ കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകൾ ഹാർബറുകളിൽ തിരിച്ചെത്തി. ഇതര സംസ്ഥാന ബോട്ടുകളും തീരം വിട്ടു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതാണ് ദേശീയ തലത്തിലെ പ്രധാന വാർത്ത. ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കിയ 12 വർഷങ്ങളാണ് കടന്നുപോയതെന്നും പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് ഗവൺമെന്റിന്റെ മുഖ്യ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം വിവിധ മേഖലകളിൽ വലിയ പുരോഗതി കൈവരിച്ച 12 വർഷങ്ങളെ വളർച്ചയുടെ വർഷങ്ങളായാണ് വിലയിരുത്തുന്നത്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടങ്ങൾ സുപ്രധാനമാണ്. വിവിധ മേഖലകളിൽ രാജ്യം ഇതിനകം കൈവരിച്ച പുരോഗതിയും സാമൂഹ്യ മുന്നേറ്റവുമെല്ലാം ജനജീവിതത്തിലും പ്രതിഫലിക്കുന്നു. അതിർത്തി വ്യാപാരത്തിലും യാത്രാ നടപടികളിലും സാങ്കേതിക വിദ്യയിലും

പുതിയ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്ന ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യയുടെ അതിർത്തി നിയന്ത്രണം ആധുനികവൽക്കരിക്കുന്ന സുപ്രധാന ചുവടുവെപ്പാണിതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. വിമാനത്താവളങ്ങളിലേതിനും തുറമുഖങ്ങളിലേതിനും സമാനമായി ലോജിസ്റ്റിക് നിയന്ത്രണ വിവരങ്ങൾ സുരക്ഷിതമായി തത്സമയം കൈമാറാൻ ഈ ഏകീകൃത സംവിധാനം സഹായിക്കും. ഗവൺമെന്റ് ഏജൻസികൾക്കും സ്വകാര്യ ഓപ്പറേറ്റർമാർക്കും ഇടയിലെ ഏകോപനം മെച്ചപ്പെടുത്താനും ഇത് വഴിയൊരുക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര അതിർത്തികളിൽ ലോകാരോഗ്യ സംഘടന പരിശോധന കർശനമാക്കി. നിലവിലെ വാക്സിനുകളെ പ്രതിരോധിക്കുന്ന പുതിയ വകഭേദമായതിനാൽ അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാതിരിക്കാൻ അതിർത്തികളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും യാത്രക്കാരുടെ ഉഷ്ണപരിശോധന ഉൾപ്പെടെ പരിശോധന നിർബന്ധമാക്കി. ആഗോളതലത്തിൽ പ്രതിരോധ മരുന്നുകൾ വികസിപ്പിക്കാൻ അടിയന്തര ചർച്ചകളും ജനീവയിൽ പുരോഗമിക്കുകയാണ്. അമേരിക്കയിൽ H1B വിസ അപേക്ഷകൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ $1,00,000 ഭീമമായ ഫീസ് നിയമവിരുദ്ധമാണെന്ന് ഫെഡറൽ കോടതി. US ഇന്ത്യൻ പ്രവാസി സംഘടനകൾ കോടതി തീരുമാനത്തെ സ്വാഗതം ചെയ്തു. തൊഴിലധിഷ്ഠിത കുടിയേറ്റ സംവിധാനത്തിൽ സുതാര്യതയും നീതിയും തിരികെ കൊണ്ടുവരുന്നതാണ് വിധിയെന്ന് ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ് വ്യക്തമാക്കി. ആഗോള തലത്തിലെ മികച്ച പ്രതിഭകൾക്ക് അമേരിക്കൻ കമ്പനികളിൽ അവസരമൊരുക്കുന്ന ജനപ്രിയ വർക്ക് വിസ പ്രോഗ്രാമുകളിലൊന്നാണ് H1B വിസ.

0: വാർത്താജാലകം ഇന്ന് വിശകലനം ചെയ്യുന്നത് 12 വർഷത്തെ ഇന്ത്യയുടെ വികസനയാത്രയാണ്. പുതിയ നയങ്ങളുടെയും ഭരണപരിഷ്കാരങ്ങളുടെയും പിന്തുണയോടെ വിവിധ രംഗങ്ങളിൽ രാജ്യം കൈവരിച്ച പുരോഗതി വിലയിരുത്താൻ ഇന്ന് നമുക്കൊപ്പം കവിയും എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ കാവാലം ശശികുമാർ. അഭൂതപൂർവമായ വികസന മുന്നേറ്റങ്ങൾക്കാണ് 12 വർഷം രാജ്യം സാക്ഷ്യം വഹിച്ചത്. വികസനം എന്നതിലുപരി പരിവർത്തനത്തിന് വിധേയമായ പല മേഖലകളും ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി. സുസ്ഥിര വളർച്ചയും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് നടത്തിയ തന്ത്രപരമായ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് മിക്ക രംഗങ്ങളിലും പ്രകടമായത്. 12 വർഷങ്ങൾക്ക് മുൻപത്തെ ഇന്ത്യ ഇന്ന് വലിയ രീതിയിൽ മാറിയിരിക്കുന്നു. കേവലം അടിസ്ഥാന സൗകര്യങ്ങളിലോ സാമ്പത്തിക ശേഷിയിലോ അല്ല, സാധാരണക്കാരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ ദരിദ്രക്ഷേമവും സ്ത്രീ ശാക്തീകരണങ്ങളും മുൻനിർത്തി ഭരണപരവും നയപരവുമായി കൈക്കൊണ്ട നടപടികളാണ് ഈ മാറ്റത്തിന്റെ കാതൽ.
1: പല രംഗങ്ങളിലും 12 വർഷത്തിൽ ഈ രാജ്യം എത്രമാത്രം വളർന്നു, വികസിച്ചു, സുസ്ഥിരത നേടി, സ്വയം പര്യാപ്തത നേടി എന്നുള്ളതാണ് നാം വിലയിരുത്തേണ്ട കാര്യം. ആസൂത്രണത്തിന്റെ രംഗത്തായാലും കൊള്ളാം, നിർമ്മാണത്തിന്റെ രംഗത്തിലായാലും കൊള്ളാം, ഉൽപ്പാദനത്തിന്റെ മേഖലയിലായാലും കൊള്ളാം, ആരോഗ്യത്തിന്റെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ, അടിസ്ഥാന സൗകര്യത്തിന്റെ മേഖലയിലൊക്കെ ഒരു നേട്ടത്തിന്റെ ഒരു ഭാഗമുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിൽ 4 കോടി വീടുകളാണ് 2024 വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. വീടില്ലാത്തവരില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശുചിത്വ മിഷൻ, അത് സാധാരണക്കാരുടെ പോലും മനസ്സിത് തന്നെ മാറ്റി. ഇപ്പൊ ജൽജീവൻ മിഷൻ, ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. 15 കോടി ജനങ്ങൾക്ക് വീട്ടിനുള്ളിൽ കുടിവെള്ളം ലഭിക്കുന്ന സംവിധാനമുണ്ടാക്കി. ഈ തരത്തിൽ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, സുസ്ഥിരമായ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, സ്വയം പര്യാപ്തതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം വിലയിരുത്തേണ്ട വലിയൊരു ഭാഗം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങൾക്ക് ഭാരതത്തോടുണ്ടായിരിക്കുന്ന മനോനിലയാണ്. ഭാരതം ഒരു ആശ്രയിക്കുന്ന രാജ്യം എന്നുള്ളതിൽ നിന്ന് ഭാരതത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്ക് ലോക രാജ്യങ്ങളുടെ നിലപാടുകൾ, മനസ്ഥിതിയും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭരണപരമായ ഒരു വലിയ സംഭാവനയാണ്.
0: നവഭാരത നിർമ്മിതി, പരിഷ്കരണം, അതിജീവനം, പരിവർത്തനം എന്ന മുദ്രാവാക്യവുമായാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നത്. പരിഷ്കാരങ്ങളിലൂടെ പുരോഗതി കൈവരിച്ച മേഖലകൾക്ക് ഉദാഹരണമാണ് രാജ്യത്തെ സാമ്പത്തിക രംഗം. GST പരിഷ്കരണമടക്കം നിരവധി മാറ്റങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയുടെ സാമ്പത്തിക മേഖല രാജ്യവികസനത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും നികുതി പരിഷ്കരണത്തിലൂടെ വ്യാപാരം വർദ്ധിപ്പിച്ച് ജീവിത നിലവാരം ഉയർത്താനും ബജറ്റുകൾ വഴിയൊരുക്കി. നോട്ടു നിരോധനവും ഡിജിറ്റൽ പണമിടപാടുകളുമെല്ലാം ഈ മുന്നേറ്റത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു.
1: 2016 നോട്ട് റദ്ദാക്കൽ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തിൻ്റെ സമാന്തര സാമ്പത്തിക സംവിധാനത്തിൻ്റെ ഒരു നട്ടലൊടിക്കുന്ന സംവിധാനമാക്കി അതിനെ മാറ്റി. അപ്പോൾ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിൽ ഓരോ പൗരന്മാർക്കും അത് ബോധവൽക്കരിക്കാനുള്ള സംവിധാനമുണ്ടാക്കി. പൗരന്മാരിൽ നിക്ഷേപം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി, ആശയമുണ്ടാക്കി. ഓരോ വീട്ടമ്മമാർക്കും ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്ന ജൻധൻ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക്.

0: നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയി. ഇപ്പോൾ ജി എസ് ടി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയ സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള ചൂഷണങ്ങളാണ് ഇല്ലാതാക്കി തീർത്തത്? നികുതിയുടെ പേരിൽ പലതരത്തിൽ നടന്ന ചൂഷണങ്ങളെല്ലാം ഇല്ലാതാക്കിയിരുന്നു. അതുപോലെ അർഹതപ്പെട്ടവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ്, അർഹതപ്പെട്ടവരെ കണ്ടെത്തുന്നു ആദ്യം, അവർക്ക് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, ആ പദ്ധതിയുടെ നേട്ടം അർഹതപ്പെട്ടവർക്ക് നേരിട്ട് കൊടുക്കുന്നു. വലിയ സംവിധാനമല്ലേ? ഈ തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോഴുണ്ടായിരിക്കുന്ന മാറ്റം, ആ മാറ്റം നാം കാണേണ്ടതാണ്.
1: ഗതാഗത മേഖലയിലും നാം കൈവരിച്ച നേട്ടങ്ങൾ അതുല്യമാണ്. ദേശീയപാതാ വികസനം രാജ്യത്തെ ഗതാഗതത്തിലും ചരക്കുനീക്കത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ കേരളത്തിലും പ്രകടമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഗതാഗത ശൃംഖലയായ റെയിൽവേ അഭൂതപൂർവമായ പരിവർത്തനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും വന്ദേഭാരത് ഉൾപ്പെടെ അത്യാധുനിക ട്രെയിനുകളും ഓടിത്തുടങ്ങിയത് റെയിൽവേയുടെ മുഖച്ഛായ മാറ്റി. വ്യോമഗതാഗതം സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന ഉഡാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും ഇക്കാലയളവിലാണ്. ഒപ്പം ഇലക്ട്രിക് വാഹനങ്ങളും ഏറ്റവും ഒടുവിൽ E85 ഇന്ധനവും രാജ്യത്തിന്റെ ഗതാഗത രംഗത്തെ സുസ്ഥിരമാക്കുന്നു.
0: അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗതാഗത മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം വലുതാണ്. ഇപ്പോൾ ദേശീയപാത 11.67 കിലോമീറ്റർ ആയിരുന്നു പ്രതിദിനം ദേശീയപാതയുടെ നിർമ്മാണം രാജ്യത്ത് 10 വർഷം മുമ്പ് നടന്നിരുന്നത്. ഇപ്പോഴത് പ്രതിദിനം 34 കിലോമീറ്റർ പാത ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, നിർമ്മാണത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ തലത്തിലുള്ള റോഡുകൾക്ക് പോലും പ്രധാനമന്ത്രി റോഡ് പദ്ധതി എന്ന പേരിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ. റെയിൽവേ ഒരു കാലത്ത് ഏറ്റവും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ നിന്ന് ഇന്ത്യൻ റെയിൽവേയെ ഇന്നത്തെ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത് അത്ഭുതകരമായ, അതായത് ഓരോ റെയിൽവേ സ്റ്റേഷനുകൾ എയർപോർട്ടുകൾ പോലെയായിരിക്കുന്നു. ട്രെയിനുകൾ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നു. 650 കിലോമീറ്ററോളം മെട്രോ ട്രെയിൻ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. അതൊന്നും ചെറിയ കാര്യമല്ല. എയർപോർട്ടുകളുടെ വികസനം, 74 പുതിയ വിമാനത്താവളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 11 ദേശീയ ജലപാതകൾ. ഇതുകൂടാതെയാണ് പോർട്ടുകളുടെ സംവിധാനം. സാഗർമാല പദ്ധതി എന്ന പ്രകാരം രാജ്യത്തെ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും തുറമുഖ സംവിധാനങ്ങൾ ശക്തമാക്കുകയും തുറമുഖ ശൃംഖല ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. സാധാരണക്കാർക്ക് പോലും വിമാനയാത്ര സാധ്യമാക്കാൻ തരത്തിലുള്ള നിരക്ക് കുറഞ്ഞ സംവിധാനത്തിലേക്ക് പോലും യാത്ര ചെയ്യുവാൻ വേണ്ടിയും സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, ഗതാഗത മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം അതും ചെറുതല്ല.
1: ആത്മനിർഭരത അഥവാ സ്വയം പര്യാപ്തതയാണ് രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന ആശയം. എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഊർജ്ജ മേഖലയിലും പ്രതിരോധ രംഗത്തും സാങ്കേതിക തലത്തിലുമെല്ലാം രാജ്യം ഇതിനകം സ്വയം പര്യാപ്തതയുടെ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. രാജ്യരക്ഷയിൽ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങളും ആരോഗ്യരംഗത്ത് തദ്ദേശീയ വാക്സിനുകളും ഗതാഗത മേഖലയിൽ തദ്ദേശീയ ഇന്ധനവും സാമ്പത്തിക രംഗത്ത് തദ്ദേശീയ UPI സാങ്കേതിക വിദ്യയുമെല്ലാം രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിൽ ഊന്നിയ വികസന സമീപനത്തിന്റെ നേർക്കാഴ്ചയാണ്.
0: ഭാരതത്തിന് ആവശ്യമുള്ളതിൽ പരമാവധി ഭാരതത്തെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു സംവിധാനം വന്ന സമയത്ത് അത് നമ്മളുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു വളർച്ചയായിരുന്നു. ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയെ ഏറ്റെടുക്കുവാൻ വേണ്ടി രാജ്യത്തെ മുഴുവൻ ആളുകളും തയ്യാറായി. സാങ്കേതിക വിദഗ്ധ തയ്യാറായി, സ്ഥാപനങ്ങൾ തയ്യാറായി, വ്യക്തികൾ തയ്യാറായി. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോയിരുന്ന സാധാരണക്കാർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധർ പോലും അതിന് തയ്യാറായി. അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ നാം നമ്മളുടെ സ്വയം പര്യാപ്തത മേഖലയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. അത് നിതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റുകയും അത് കൂടിയാലോചനകൾ വഴി താഴെത്തട്ടിലെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കുന്ന ഒരു സംവിധാനമായി മാറ്റുകയും ചെയ്തു. ഇനി രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെ മേഖലയിൽ ഇറക്കുമതിയുടെ കുറവുണ്ടായത്, കയറ്റുമതി 2022 സമയത്ത് $770 ബില്യൺ ആയിട്ട് നമ്മുടെ വർദ്ധിച്ചിരിക്കുകയാണ്. ഊർജ്ജത്തിൻ്റെ മേഖലയിൽ 120 രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സൗരോർജ്ജത്തിൻ്റെ മേഖലയിൽ നാം ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു വിപ്ലവമുണ്ട്. ആ വിപ്ലവം ആഗോള സൗരോർജ്ജ സഖ്യം എന്നൊരു സംവിധാനം തന്നെ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന് മേലോട്ട് നിർവഹിച്ചത് ഭാരതമാണ്.
1: 2047 വികസിത ഭാരതമാണ് രാജ്യം മുന്നിൽ കാണുന്ന സ്വപ്ന ലക്ഷ്യം. ഏറെ അകലെയല്ലാത്ത ആ ലക്ഷ്യത്തിലേക്ക് നാം നടത്തുന്ന പ്രയാണത്തിന് കരുത്തേകേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമുണ്ട്. ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന വികസനവും രാഷ്ട്ര പുരോഗതിയും വിവിധ രംഗങ്ങളിലെ മുന്നേറ്റവും ആ സ്വപ്ന സാക്ഷാത്കാരം എളുപ്പമാക്കും. വികസിത ഭാരത സങ്കല്പത്തിൽ സാധാരണക്കാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികത്തിൽ ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവണിയുമെന്ന ആത്മവിശ്വാസമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്.
0: ഭാരതം ഒരു വികസന രാജ്യമായി തുടരുകയല്ല വേണ്ടത്, സ്വയം പര്യാപ്തത നേടി എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം ആവിഷ്കരിച്ചുകൊണ്ട് സമ്പൂർണ്ണമായ സ്വതന്ത്ര രാജ്യം എന്നുള്ളൊരു ഭാവത്തിലേക്ക് വളരുവാൻ വേണ്ടിയുള്ള ഒരു സങ്കല്പമാണ് 2047 വികസിത ഭാരതം എന്ന സങ്കല്പം ഉണ്ടായിരിക്കുന്നത്. വികസിത ഭാരതം എന്നൊരു ലക്ഷ്യത്തിൻ്റെ വർഷം മാത്രമാണ് 2047. വികസിച്ചുകൊണ്ടിരിക്കുന്നതിൽ പങ്കാളികളാകുക എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം ഓരോ വ്യക്തികളും ഏറ്റെടുക്കേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. വികസനത്തിൽ ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. നമ്മളിപ്പോൾ പല മേഖലകളിലും ഉൽപ്പാദന മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അപ്പോഴെല്ലാം അതിനെ തൊഴിലധിഷ്ഠിതമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊഴിൽ ചെയ്യുന്ന ആളിനപ്പുറം തൊഴിൽ ദാതാവാകുവാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ കൊടുക്കുന്ന ഒരു സംവിധാനം, അത് ഒരു വലിയ കാഴ്ചപ്പാടാണ്. ഇനിയുമുണ്ട് ഒട്ടേറെ വികസിക്കാൻ, ഇനിയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒട്ടേറെ ധാരണ ഉണ്ട്. ഉദാഹരണത്തിന്,

0: ഇപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാങ്കേതിക സംവിധാനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പോരായ്മകളാണ്. ആ പോരായ്മകളെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് നാം വ്യത്യസ്ത മേഖലയിൽ നൈപുണ്യ പരിശീലനം നടത്തണം. ഏത് ജോലി ചെയ്യുവാൻ വേണ്ടിയും ആൾക്കാരെ പര്യാപ്തരാക്കുന്ന, സാങ്കേതിക ജ്ഞാനമുള്ളവരാക്കുന്ന സംവിധാനത്തിലേക്ക് മാറേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടിരിക്കുന്ന ചില പോരായ്മകൾ, ആ പോരായ്മകൾ നാം തിരുത്തേണ്ടതുണ്ട്. ആ മേഖലകളിലേക്ക് നാം കൂടുതൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. 2047 എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം, അത് വികസിത ഭാരതത്തിന്റെ ഒരു നാഴികക്കല്ലായി മാറ്റുവാൻ വേണ്ടി നാം ഓരോ ആൾക്കാരും പ്രവർത്തിക്കേണ്ടതുണ്ട്.
1: 12 വർഷങ്ങളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനകരമാണ്. നവഭാരതത്തിന്റെ വികസന സങ്കല്പങ്ങൾ അതിന്റെ പ്രയാണം തുടരുന്നു. ദരിദ്രക്ഷേമവും അരികുവൽക്കരിക്കപ്പെട്ടവരുടെ പ്രാതിനിധ്യവും പ്രഥമ മുൻഗണനയാക്കി ജനപങ്കാളിത്തത്തോടെ ഇന്ത്യ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ ഇന്നത്തെയും നാളത്തെയും തലമുറകളാണ്. സുസ്ഥിര വികസനത്തിന്റെ നയപരിഷ്കാരങ്ങൾ ഇന്ത്യയെ ആഗോള നേതൃസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഒപ്പം വികസിത ഭാരത സങ്കല്പത്തിന് ഊർജമേകി മുന്നേറാം.

വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കവിയും എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ കാവാലം ശശികുമാർ. ആശയം വൈ പി ഹബീബ് റഹ്മാൻ, അവതരണം അനുഷ ആത്മപ്രകാശ്, എഡിറ്റർ വി കെ സുരേഷ്, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യം കേൾക്കാം എസ് ജാനകി പാടിയ ഒരു ഗാനം. ചിത്രം ശക്തി, സംഗീതം കെ ജെ ജോയ്, ഗാനരചന ബിച്ചു തിരുമല.

എസ് ജാനകിയും ഗോപനും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം അൻവർ സുബേർ എഴുതി, കെ ജെ ജോയ് സംഗീതം നൽകി, പി ജയചന്ദ്രനും സുശീലയും പാടിയ ഗാനം, ചിത്രം ലജ്ജാവതി.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട, ആദ്യം സേവിങ്സ്.
0: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
2: എന്നാലും ആ ജിമിക്കി
0: പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
3: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ഇനി കേൾക്കാം, ദേവദാസ് എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും സുജാതയും പാടിയ ഗാനം. ചിത്രം ആദ്യത്തെ അനുരാഗം.

0: സുവർണ മലരുകൾ.
1: ലളിത ഗാനങ്ങൾ ആദ്യം കേൾക്കാം. അകലെ നിലാവ് വന്നു എന്ന് തുടങ്ങുന്ന ഗാനം ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയത്. രചന പി. ശ്രീധരനുണ്ണി. സംഗീതം ഹരിപ്പാട് KPN പിള്ള.

സിബല്ല സദാനന്ദൻ പാടിയ ഗാനമാണ് ഇനി. കുങ്കുമപ്പാടത്തെ പൈങ്കിളി എന്ന് തുടങ്ങുന്നു. രചന പി എസ് നമ്പീശൻ, സംഗീതം കെ രാഘവൻ.

ലളിതഗാനങ്ങൾ തുടരുന്നു. വിരഹിണി വിധുമുഖി എന്നു തുടങ്ങുന്ന ഗാനമാണ് ഇനി വി ടി മുരളി പാടിയത്. രചന കാപ്പിൽ വി സുകുമാരൻ, സംഗീതം ഹരിപ്പാട് കെ പി എൻ പിള്ള.

ഇനി കേൾക്കാം കെ കെ നിഷാദ് പാടിയ ഒരു ഗാനം, മിന്നും പൊന്നും ഇന്ന് തുടങ്ങുന്നു. രചന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം ഹരിപ്പാട് KPN പിള്ള.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
5: വാട്സ്ആപ്പ് നമ്പർ 9400224440.
6: 9400224440.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673.

0: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെ കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
2: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിൻ്റെ ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ, കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച, ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിൻ്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60%ത്തിനടുത്ത് കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു. അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20%ത്തിനടുത്തായിരുന്നു. ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18-19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ സീറോ ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഡേറ്റ ഉണ്ട്. 17 2 1 സീറോ ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ, 18 19 ആവുമ്പോൾ 4 കയറി വരുന്നു, 3 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു. ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ സീറോ ടൈപ്പിംഗ് നടത്തുമ്പോൾ സീറോ ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട്, 70% കൂടുതലും സീറോ ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്. 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വളരെ കുറച്ച്, ഒരു 1.5-2 ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൂ. ഈ സീറോ ടൈപ്പുകൾ തമ്മിൽ ഇപ്പൊ ഒരു സീറോ ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സീറോ ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത, അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സീറോ ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രവുമല്ല ഒരു സീറോ ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2 മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
1: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: ഇത് ഡെങ്കി വൈറൽ രോഗമാണ്. ഫ്ലാവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ ഡെങ്കി 1 2

0: 4 സീറോടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പിരീഡ്, ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പം ഒരു 1-2 ആഴ്ച അതിനകത്ത് 4 to 6 days ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ, ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ, എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രവുമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ചു പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിൻ്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിൻ്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് type 1, 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ സീറോ ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി സീറോ ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ് കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് സീറോ ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറു സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംറ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി, ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിൻ്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്കൊരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ 1,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. 1% താഴെയാണ് അതിൻ്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിങ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിൻ്റെ നിറം കറുത്ത നിറമാകുക, മെല്ലീന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലീന. അതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിൻ്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാരീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ, ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട്, എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിന്

0: കത്തും വീടിന് തൊട്ടു ചുറ്റുമുള്ള സ്ഥലങ്ങൾ പെരി ഡൊമസ്റ്റിക് ഏരിയയിലും ആയിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചിയെ വളർത്തിയ കൊതുകെ നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെയെന്ന് പറഞ്ഞു വരില്ല. തൊട്ട് നമ്മുടെ മിക്കവാറും മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോഴ്സ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറിൻ്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്. വളരെ ഈ കരിയിലയിലൊക്കെയുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ അല്ലെങ്കിൽ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുവായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഫറിൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിൻ്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡായിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മേഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷൻ, നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിൽ നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് റിപ്പല്ലൻസ്, നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ് വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മുസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും, ഈ സീസണിൽ നമ്മൾ കാലും കൈയും ഒക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധി ആവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലും ഒക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെ മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിന്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിൻ്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിൻ്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ട ഇട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന് സ്കൂളായാലും കോളേജായാലും ഓഫീസാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിൻ്റെയൊക്കെ ഇടപെടൽ, കോർപ്പറേഷൻ്റെ ഒക്കെ ഇടപെടലുകളിലൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന, നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രി കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, ഇപ്പം നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും, പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെ ഓഫീസുകളിൽ നമുക്കതും ഒരു ചുവരിൻ്റെ പകുതി തൊട്ട് താഴോട്ട് മതി. മതി. കാരണം ഈഡിസ് കൊതുകുകൾ

0: റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിന്റെ ഒക്കെ അടിയിൽ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും. ഭിത്തിയാണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിൻ്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പോൾ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ഫർണിച്ചറിൻ്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്, നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിൻ്റെ അടിയിൽ മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് നരേന്ദ്രമോദി സ്വന്തമാക്കി. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായ 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 നരേന്ദ്രമോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 4,399 ദിവസങ്ങളിൽ ഇന്ത്യ വിവിധ മേഖലകളിൽ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. സാമ്പത്തിക വളർച്ചയും ഡിജിറ്റൽ പരിവർത്തനവും മുതൽ അടിസ്ഥാന സൌകര്യ വികസനം, സാമൂഹിക ശാക്തീകരണം, ശക്തമായ ആഗോള സാന്നിധ്യം എന്നിവ വരെ വികസനത്തിലും പൌരക്ഷേമത്തിലും സുസ്ഥിരമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഭരണം. പരിഷ്കാരങ്ങൾ, സാമ്പത്തിക സേവനം ലഭ്യമാക്കൽ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ഉൽപ്പാദന വളർച്ച എന്നിവ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും കാരണമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച ലോക നേതാക്കൾ. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്കുവേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യയ്ക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായിക പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂ ഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മാരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അഭിപ്രായപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും ശിവരാജ് സിംഗ് ചൌഹാനും ആശംസ നേർന്നു. പ്രധാനമന്ത്രിയുടെ കീഴിൽ NDA ഗവൺമെന്റിന്റെ ധീരമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യം അഭൂതപൂർവമായ വേഗം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് നരേന്ദ്രമോദി നിർണായകവും ശക്തവുമായ നേതൃവുമായി മാറിയെന്നും നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. 12 വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പരിവർത്തന പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, സംരംഭകർ, സ്ത്രീകൾ, MSME തുടങ്ങി യുവാക്കൾ മുതൽ മധ്യവർഗത്തിന് വരെയും മോദി ഗവൺമെന്റിന് കീഴിൽ നേട്ടങ്ങൾ എത്തിയതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ പ്രധാനമന്ത്രിയായതിന്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ, 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1.5 ലക്ഷം കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ഇതിനകം അനുവദിച്ച 30,000 കോടി രൂപയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല വിഹിതവും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. വികസിത് ഭാരത് ജിറാംജി

പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗ്രാമീണ വികസന മന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ജൂലൈ 1 പുതിയ നിയമം രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് 26 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ബജറ്റ് വിഹിതം നീക്കിവച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗ്രാമീണ വികസന ബജറ്റിൽ 40% വർധന വരുത്തിയിട്ടുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന്റെയും വിഹിതം കുറച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാരപത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണ ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്രപ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. രാജ്യത്ത് ഗുണനിലവാര വിദ്യാഭ്യാസം, ആഗോള പഠന പങ്കാളിത്തം, ഗവേഷണ സഹകരണം എന്നിവ 3 വിദേശ സർവകലാശാലകളും ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതിക വിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് യന്ത്രവൽകൃത അറ്റകുറ്റപ്പണികൾ നടത്താനും റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു. NHRC ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ സൈബർ വഴി തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകൾ വഴി രാജ്യത്ത് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായും ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ച വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം ലഭിച്ച ഭാരതിരാജ തേനിയിലെ അല്ലി നഗരം ഗ്രാമത്തിൽ നിന്ന് മദിരാശിയിൽ എത്തിയതിനുശേഷം തമിഴ് സിനിമയുടെ ദിശ മാറ്റി എഴുതിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി. 16 വയതിനിലെ സിഗപ്പ് റോജാക്കൾ മുതൽ മര്യാദ, അലൈകൾ ഒഴിവതില്ലേ, വേദം പുതിയത്, നാടോടി തെൻറൽ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ്. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായിരുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുക. കൊല്ലം ജില്ലയിൽ പ്രതിവർഷം 20 ലക്ഷം സഞ്ചാരികളെ ലക്ഷ്യമാക്കി വിനോദസഞ്ചാര വികസനത്തിന് വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് കൊല്ലത്ത് പറഞ്ഞു. അഷ്ടമുടി കേന്ദ്രീകരിച്ച് രാജ്യാന്തര നിലവാരത്തിൽ വിനോദോപാധികളാണ് ഉദ്ദേശിക്കുന്നതെന്നും ജെൻ സി മാത്രമല്ല ജെൻ ആൽഫയെ കൂടി കണക്കിലെടുത്ത് ഗെയിമിംഗ് സോണുകൾ സജ്ജമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സഞ്ചാരികൾ കൂടുതൽ ദിവസം തങ്ങുന്ന രീതി പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയെ ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. വയനാട്ടിൽ ശികല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് മന്ത്രി ജില്ലയിൽ സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ശികല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38 ആയി. സ്കൂൾ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഹോട്ടലുകളിലും തട്ടുകടലുകളിലും കർശന പരിശോധന നടത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൌണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര അർക്കവേസ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും.
പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ

മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ അർക്കവേസ് വാരാഘോഷത്തിന്റെ പ്രമേയം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനം ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 വരെ സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ കോഴിക്കോട് നടത്തിയ സിറ്റിംഗിൽ 45 പരാതികൾ തീർപ്പാക്കി. നേരത്തെ ലഭിച്ച 50 പരാതികളാണ് പരിഗണിച്ചത്. ആശ്രിത നിയമനം നൽകണമെന്ന ഗവൺമെന്റ് ഉത്തരവുണ്ടായിട്ടും എൽഡിസി നിയമനം ലഭിച്ചില്ലെന്ന ആർഎസ്സി വലിയപ്പോയിൽ സ്വദേശിയുടെ പരാതിയിൽ അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണം സുപ്രഭാതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:48. 438.6 മീറ്ററിലെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.

0: ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: ആകാശവാണി സമാചാർ കെ സാത്ത് മേ ലവ്ലീൻ നിഗം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,50,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS VHSS പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ സമയം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,50,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ഇതിനകം അനുവദിച്ച 30,000 കോടി രൂപയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല വിഹിതവും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. വികസിത് ഭാരത് ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗ്രാമീണ വികസന മന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. July 1 പുതിയ നിയമം രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് 26 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ബജറ്റ് വിഹിതം നീക്കിവച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗ്രാമീണ വികസന ബജറ്റിൽ 40% വർധന വരുത്തിയിട്ടുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന്റെയും വിഹിതം കുറച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. വീടുകളിലേക്ക് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് വിതരണം ഗവൺമെന്റ് വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളായി മാറ്റാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും ചില ആളുകൾ നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഗവൺമെന്റ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും ശിവരാജ് സിംഗ് ചൌഹാനും ആശംസ നേർന്നു. പ്രധാനമന്ത്രിയുടെ കീഴിൽ NDA ഗവൺമെന്റിന്റെ ധീരമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യം അഭൂതപൂർവമായ വേഗം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് നരേന്ദ്രമോദി നിർണായകവും ശക്തവുമായ നേതൃത്വമായി മാറിയെന്നും നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. 12 വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പരിവർത്തന പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, സംരംഭകർ, സ്ത്രീകൾ, MSME തുടങ്ങി യുവാക്കൾ മുതൽ മധ്യവർഗത്തിന് വരെയും മോദി ഗവൺമെന്റിന് കീഴിൽ നേട്ടങ്ങൾ എത്തിയതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ അഭിനന്ദിച്ചു. മോദിയുടെ 10 ആണ്ടുകളുടെ സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിരോധ രംഗത്തെ നവീകരണം ലക്ഷ്യമിട്ട് നാളെ ന്യൂഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ ചെറുകിട സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും പ്രോത്സാഹിപ്പിക്കാനും അവബോധം വളർത്താനും ശില്പശാല വഴിയൊരുക്കും. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതികവിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതികവിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് യന്ത്രവൽക്കൃത അറ്റകുറ്റപ്പണികൾ നടത്താനും റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുമാനമോ പ്രായമോ കണക്കാക്കാതെയാണ് സൌജന്യയാത്രയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി KSRTC വർഷം 800 കോടി രൂപയോളം നഷ്ടമുണ്ടാകുമെന്നും അത് സംസ്ഥാന ഗവൺമെന്റ് നികത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 6 മാസത്തിനകം KSRTC വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാർഗ്ഗങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ച വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം ലഭിച്ച ഭാരതിരാജ തേനിയിലെ അല്ലിനഗരം ഗ്രാമത്തിൽ നിന്ന് മദിരാശിയിൽ എത്തിയതിനുശേഷം തമിഴ് സിനിമയുടെ ദിശ മാറ്റിയെഴുതിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായിരുന്നു. സലീംകുമാറിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്ന്

0: മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച സലീംകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് സലീംകുമാർ എന്നും വ്യത്യസ്ത കഥാപാത്രങ്ങളെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അഭിനേതാവായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മന്ത്രി കെ മുരളീധരൻ സ്ഥിതിഗതി വിലയിരുത്തി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഉയർന്ന സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, പൂക്കോട് മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സുൽത്താൻ ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയത്. ദേശീയപാത 66 3 നടപ്പാതകൾക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. കന്നേറ്റി, പരിമണം, നീണ്ടകര എന്നിവിടങ്ങളിലാണ് പുതിയ അടിപ്പാതകൾക്ക് അനുമതി ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st വർഷ പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 വരെ സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ കടൽത്തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റ് ഭീഷണി രൂക്ഷമായി. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കരയ്ക്കടിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. കപ്പലപകടത്തെ തുടർന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ താൽക്കാലികമായി ഇവ നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പിന്നീട് മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചു. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. പ്ലാസ്റ്റിക് തരികൾ കടൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതിന്റെയോ അവയിൽ സൂക്ഷ്മജീവികൾ വളരുന്നതിന്റെയോ സൂചനയാണിത്. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്. മാലിന്യം നീക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും സമുദ്ര ഗവേഷണ സംരക്ഷണ സംഘടനയുടെയും ആവശ്യം.
0: ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണത്തിൽ കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ നിന്നും 300 കിലോയിലേറെ മാലിന്യം നീക്കം ചെയ്തു. CMFRIയുടെ മറൈൻ ബയോഡൈവേഴ്സിറ്റി, എൻവയൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലെ ജീവനക്കാരും ഗവേഷക വിദ്യാർത്ഥികളുമാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ നവീകരണത്തിലിരുന്ന വീട് തകർന്നു. വലിയ പറമ്പിൽ മേലേതിൽ സുരേഷ് ബാബുവിന്റെ വീടാണ് തകർന്നത്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4th ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ നിന്നും ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. അദ്ദേഹത്തിന് പകരമായി പ്രസീദ് കൃഷ്ണയെ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തു. ടീം മാനേജ്മെന്റും മെഡിക്കൽ ടീമുമായി ചർച്ച നടത്തിയതിനു ശേഷം സിറാജിന് വിശ്രമം നൽകാൻ നിർദ്ദേശിച്ചതായി BCCI അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസൺ August 20 മുതൽ September 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1.5 ലക്ഷം കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS

0: ഗാനോത്സവം ശ്രോതാക്കൾക്ക് വാട്സപ്പിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഹായ് എന്ന് മാത്രം അയക്കേണ്ടതില്ല, നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടോളൂ. നമുക്ക് ഗാനോത്സവത്തിലൂടെ അത് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ തന്നെ ആവശ്യപ്പെടാം.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു.

0: ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019, 2024 പൊതു തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മലാ സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത് ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്രസിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ KSRTCക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൌജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്കെത്തുന്നത്. സിംഗപ്പൂർ

0: പൂജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലൈ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അപ്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
1: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദാ ഉഠാകെ കുച്ച് ലോഗോനെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കർനെ കി കോശിഷ് കി ഹൈ തോ ഏക്ദം ഹംനെ ഉസ്പെ ക്രാക്ക് ഡൗൺ കർ ദിയാ കോയി കമി നഹീ ഹൈ നാ CNG കി കമി ഹൈ നാ പൈപ്പ് ഗ്യാസ് ജോ ലോഗോ കെ ഘരോ മേ ജാ രഹേ ഇൻഫാക്ട് LPG കെ ഹം കൺവേർട്ട് കർ രഹേ ഹൈ ഇൻടു PNG കണക്ഷൻ.
0: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണതീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് US നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ 5th കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ 2nd മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

FM പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വരുമാനമോ പ്രായമോ ഇതിന് കണക്കാക്കില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി KSRTC വർഷം 800 കോടി രൂപയോളം നഷ്ടമുണ്ടാകുമെന്നും അത് സംസ്ഥാന ഗവൺമെന്റ് നികത്തുമെന്നും മുഖ്യമന്ത്രി. 6 മാസത്തിനകം KSRTC വരുമാനം വർദ്ധിപ്പിക്കാൻ മാർഗ്ഗങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്നും VD സതീശൻ തിരുവനന്തപുരത്ത്.

തിരുവനന്തപുരത്ത് പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ ഇറക്കിയ സർക്കുലർ നിലനിൽക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നടൻ സലീം കുമാറിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച സലീം കുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിച്ചു. 3 മാസത്തിനിടെ മരിച്ച അംഗങ്ങളുടെ 10 കുടുംബങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സണ്ണി ജോസഫ് 10 ലക്ഷം രൂപ സഹായധനം മറ്റന്നാൾ വ്യാപാര ഭവനിൽ വിതരണം ചെയ്യും. ഇതുവരെ 27 കോടി രൂപ വിതരണം ചെയ്തതായി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനം ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 വരെ സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. പത്തനംതിട്ട മലയാലപ്പുഴ പുതുക്കുളം വട്ടത്തറയിൽ ജനവാസ മേഖലയിൽ ഇന്നും കാട്ടാനക്കൂട്ടമിറങ്ങി. 2 ആനകൾ പ്രദേശത്ത് തുടരുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണ്. ആനകളെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടാൻ ശ്രമം തുടരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം. ഗാനോത്സവത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയാണിത്. ഇന്ന് ഗാനോത്സവത്തിലേക്ക് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം വാട്സപ്പിലൂടെ. വാട്സപ്പ് നമ്പർ 9400224440. നരിവേട്ട എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം കേൾക്കാം. കൈതപ്രം ജേക്സ് ബിച്ചോയ് കൂട്ടുകെട്ട്. പാടിയവർ സിദ് ശ്രീറാം, സിതാര, കൃഷ്ണകുമാർ.

ലജ്ജാവതി എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. പി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ജനതാ റോഡിൽ നിന്നും സുബൈദ, നജീബ് എന്നിവർ.

ചാത്തമംഗലത്തു നിന്നും ശോഭന രാഘവൻ കാത്തിരിക്കുന്നു സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, ജി ദേവരാജൻ.

ഗാനോത്സവത്തിൽ ഇനി ജിഷ കുന്നമംഗലം ആവശ്യപ്പെടുന്ന ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എസ് ബാലകൃഷ്ണനേണം നൽകി യേശുദാസും ചിത്രയും പാടിയത് ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിൽ നിന്നും.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിൽ ഇനി ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് യേശുദാസും പീലയിലയും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് കൂഴക്കോട് നിന്നും ശോഭന.

കാവാലൻ നാരായണ പണിക്കർ വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, വാടകയ്ക്കൊരു ഹൃദയം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആവശ്യപ്പെട്ടത് ആനമങ്ങാട് നിന്നും ബാബു, ഷഫീഖുൽ ഇസ്ലാം എന്നിവർ.

ഗാനോത്സവത്തിൽ ഇനി വടകരയിൽ നിന്നും സാനു ആവശ്യപ്പെട്ട ഗാനമാണ് ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പി, MS ബാബുരാജ്.

മേപ്പയ്യൂരിൽ നിന്നും രമേശ് ബാബു. കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഉയരം ഞാൻ നാടാകെ എന്ന ചിത്രത്തിൽ വി ടി മുരളി പാടിയ ഗാനം. ഒ എൻ വിയുടെ വരികൾ കെ പി എൻ പിള്ളയുടെ ഈണം.

ഗാനോത്സവത്തിൽ ഇനി മാങ്കാവിൽ നിന്നും ബേബി, മിഥുൻ, മിതുഷ എന്നിവരുടെ ഇഷ്ടഗാനമാണ് ചിത്രം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ കണ്ണൂരാജിൻ്റെ ഈണം.

ചിത്രം കുട്ടിക്കുപ്പായം. പാടിയത് പി ലീല, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു മാത്തറയിൽ നിന്നും രമ രാധാകൃഷ്ണൻ.

ഗാനോത്സവം തുടരുന്നു. പന്തീരങ്കാവിൽ നിന്നും രമ്യ കാത്തിരിക്കുന്നു. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിൽ വിനീതി ശ്രീനിവാസൻ, ലിയ സൂസൻ വർഗീസ് എന്നിവർ പാടിയ ഗാനത്തിനായി. മനോമഞ്ചിത്തിന്റെ വരികൾ ഷാൻ റഹ്മാന്റെ ഈണം.

ഗാനോത്സവത്തിൽ അവസാനമായി ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ ദേവാനന്ദ്, ജോത്സ്ന, സോണിയ എന്നിവർ പാടിയ ഗാനമാണ് വയലർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ അലക്സ് പോളിൻ്റെ ഈണം. കൈമ്പാലത്തു നിന്നും ബബിച ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോത്സവത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഗാനോത്സവം വീണ്ടും നാളെ ഇതേ സമയം. ഇനി അല്പസമയത്തിനകം കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

ആകാശവാണി. ഐ എം അനുജ കുമാർ വിത്ത് ദ മിഡ്ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സെറ്റ്സ് റെക്കോർഡ് ആസ് ഇന്ത്യാസ് ലോങ്കസ്റ്റ് സെർവിംഗ് ഇലക്ടഡ് പ്രൈം മിനിസ്റ്റർ. ക്യാബിനറ്റ് പാസസ് എ റെസൊല്യൂഷൻ അപ്ലോഡിംഗ് ദ ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റ്. യൂണിയൻ ക്യാബിനറ്റ് ക്ലിയേഴ്സ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് വർത്ത് മോർ ദാൻ 4,700 crore rupees, ഇൻക്ലൂഡിംഗ് എക്സ്റ്റൻഷൻ ഓഫ് അഹമ്മദാബാദ് മെട്രോ ആൻഡ് ഗവൺമെന്റ് ഓഫീസ് ആൻഡ് റെസിഡൻഷ്യൽ കോംപ്ലക്സസ് ഇൻ അമരാവതി. NDA to meet in New Delhi to celebrate Prime Minister's achievements and completion of 12 years of government. Iran carries out attacks against US bases in Jordan and other targets in Gulf. US responds with strikes on Iranian targets. At least 13 people, including 11 children, killed in Pakistani airstrikes in Afghanistan. And Met Department predicts significant weather changes in Delhi NCR region in next 3 days, likely to bring relief from scorching heat.

0: പാവപ്പെട്ടൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിക്കോവിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാനെത്തുന്ന ലൂഷൻ എന്ന ലുബ്ധൻ പണം ഒത്തിരി ചെലവാക്കിയെന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി പ്രസ്ഥാനം നടത്തുന്ന ആൻഡ്രി മുൻപ് ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത മർമലഡോവിൻ്റെ ഭാര്യ കാതറീനിയെ തല്ലിയ കക്ഷിയാണ്. ആൻഡ്രിയോടൊപ്പമാണ് ഇപ്പോൾ ലൂഷനും താമസിക്കുന്നത്. ന്യായീകരണങ്ങളുടെ പുറംതൊലി പൊളിച്ചു കളഞ്ഞാൽ മാത്രം അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഉള്ളറിയാം.
1: ഇവിടെ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞാൻ വന്ന ശേഷം ആൻഡ്രി നിങ്ങളോടൊപ്പം ഞാൻ താമസിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
2: അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? നിശ്ചയിച്ച് ഉറപ്പിച്ചോ ലൂഷൻ?
1: ഇല്ല, അടുക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ഓ, പലവിധ തടസ്സങ്ങൾ. പിന്നെ അവളുടെ സഹോദരന് തീരെ താല്പര്യമില്ല. എന്നാലും എനിക്കങ്ങ് വിട്ടുകളയാൻ വയ്യ.
2: ലൂഷൻ, നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെയാണല്ലോ വാശി പിടിക്കുന്നത്.
1: എങ്ങനെ വിട്ടുകളയും?
2: ഇഷ്ടമില്ലാത്ത വിവാഹം വാശിയിൽ എങ്ങനെയും നടത്തുമെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് വിട്ടുകള.
1: ആൻഡ്രി, നിങ്ങൾ പറയുന്നത്
2: മാന്യന്മാർക്ക് ചേർന്ന ഏർപ്പാടല്ലെന്ന്.
1: ഓഹോ, അപ്പോൾ ഞാൻ ചെലവാക്കിയ തുകയോ?
2: നിങ്ങൾ എന്ത് ചെലവാക്കി? പിശുക്കൻ, നിങ്ങൾ പണം ചെലവാക്കി പോലും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു മാന്യൻ.
1: ആ വിധവയുടെ വീട്ടിൽ എന്തോ വിരുന്ന് നടക്കുന്നുണ്ട് ഇല്ലേ?
2: എന്താ ആ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളെ ഇന്നലെ വന്ന് വിളിച്ചതല്ലേ അതിൽ പങ്കെടുക്കാൻ?
1: ഓ, അവരുടെ ദാരിദ്ര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ റസ്കോൾനിക്കോവ് കൊടുത്ത പണം മുഴുവൻ ഈ വിരുന്നിന് ചെലവഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടേക്ക് വരുന്ന വഴി അവരുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വീഞ്ഞും മറ്റുമായി ഗംഭീര ഒരുക്കങ്ങൾ. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുമുണ്ട്. ആ, എന്നെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തോ, ഞാൻ ഓർക്കുന്നില്ല. എന്നെ ഇനി ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല.
2: നിങ്ങളോട് അവർ സംസാരിച്ചതല്ലേ?
1: ഇന്നലെ കണ്ടു, സംസാരിച്ചു. അത് ശരിയാണ്, ഒരു സർക്കാർ ഗുമസ്തന്റെ അഗതിയായ വിധവ എന്ന നിലയിൽ അവർക്ക് താൽക്കാലികമായി സഹായധനം എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാലാവുന്നത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അവൾ ക്ഷണിച്ചത്. ഒരു ഒരു ഒരു ഔദാര്യം.
2: എന്തായാലും ഞാനും പോകുന്നില്ല.
1: ആ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഒരിക്കൽ അവരെ തല്ലിയതുകൊണ്ട് ഇപ്പോൾ അവിടെ പോയി അവരുടെ സൽക്കാരം സ്വീകരിക്കാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി.
2: ആഹാ, ആര് തല്ലി? ആരെ കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നത്?
1: ആ, ഒരു മാസം മുമ്പ് നിങ്ങൾ ആ കാതറീനെ തല്ലിയില്ലേ? അത് മറന്നുപോയോ? അപ്പോ അത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ ആദർശങ്ങൾ, അബലകളായ സ്ത്രീകളെ കുറിച്ചുള്ള ആദർശങ്ങൾ.
2: ആഹാ, ഇതെല്ലാം അപകീർത്തികരങ്ങളായ പ്രസ്താവങ്ങളാണ്. വിഡ്ഢിത്തം. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
1: നിങ്ങളൊരു സ്ത്രീപക്ഷവാദിയാണ്, എന്നാൽ ചെയ്യുന്നതെല്ലാം സ്ത്രീവിരുദ്ധവും. നിങ്ങൾ അവരെ തല്ലിയില്ലേ?
2: അങ്ങനെ ആയിരുന്നില്ല സംഗതികൾ. നിങ്ങൾക്ക് തെറ്റായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ആത്മരക്ഷാർത്ഥം മാത്രമാ ഞാനപ്പോ പ്രവർത്തിച്ചത്.
1: ഓഹോ, നിങ്ങളവരെ കയ്യേറ്റം ചെയ്തോ? ന്യായീകരണം ഒന്നും കണ്ടുപിടിക്കണ്ട.
2: ബലപ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ എന്റെ അടുത്തേക്ക് ഓടി വന്ന് ശാരീരികമായി അവരെ ആക്രമിക്കുകയായിരുന്നു. എന്നെ ആക്രമിക്കാനേ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്നെ ഇഷ്ടം പോലെ ദ്രോഹിച്ചോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നോ? ഞാൻ അവരെ പിടിച്ചു തള്ളി.
1: നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ, അവരെ പിടിച്ചു തള്ളിയല്ലോ. കൊള്ളാം നിങ്ങളുടെ സ്ത്രീവാദം. നിങ്ങളുടെ തള്ളലിൽ അവർ മലർന്നടിച്ചു വീണു, നിലവിളിച്ചു, ശരിയല്ലേ?
2: അതെ, സ്ത്രീകൾ എല്ലാ രീതിയിലും പുരുഷന്മാർക്ക് തുല്യരാവണം.
1: കൊള്ളാം നിങ്ങളുടെ ആദർശം.
2: സ്ത്രീകൾ ശാരീരിക ശക്തിയിൽ പോലും പുരുഷന്മാർക്ക് തുല്യരായിരിക്കണം. അപ്പോ പരസ്പരം പോരാടുകയില്ല. ഭാവി സമൂഹത്തിന് പോരാട്ടം വിഭാവനം ചെയ്യാനേ പറ്റില്ല. ഇപ്പോ ഉണ്ടെങ്കിലും ഭാവിയിൽ ഉണ്ടാവില്ല.
1: നിങ്ങളുടെ നിലപാടിൽ എനിക്ക് യോജിപ്പില്ല.
2: എന്തുകൊണ്ടില്ല?
1: പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്.
2: ഞാനുള്ളത് തുറന്നു പറയുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറും.

0: എനിക്കാവില്ല.
1: അവർ ക്ഷണിച്ചതല്ലേ, പോകാതിരിക്കുന്നത് എന്തുകൊണ്ട്?
0: നിങ്ങൾ പോകുന്നില്ലല്ലോ, ഞാൻ ക്ഷണിച്ചവരെ അപമാനിക്കുകയല്ല.
1: ഓ, അതിന് നിങ്ങൾക്ക് ന്യായീകരണങ്ങളുണ്ട്, കണ്ടില്ലേ?
0: തീർച്ചയായും അപമാനിക്കലല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നാ അതിൽ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്യുക. പരിഷ്കരണ പ്രവർത്തനത്തിലാണ് എനിക്ക് താല്പര്യം, ആചാരങ്ങളിലല്ല.
1: നിങ്ങളുടെ ന്യായം കൊള്ളാം.
0: പരിഷ്കാരത്തിന്റെ വിത്ത് വിതയ്ക്കണം, അല്ലെങ്കിൽ ഒരാശയം. ആ വിത്തിൽ നിന്ന് എന്തെങ്കിലും മുളച്ചു വരും. ഞാൻ എങ്ങനെ അപ്പോ അവരെ അപമാനിക്കും?
1: ഓ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. ഹെൻറി, നിങ്ങൾ ഇനി ഒരു ഉദാഹരണം പറയും. നിങ്ങളെ എനിക്ക് നന്നായി അറിയാം.
0: ലൂഷ്യൻ, നിങ്ങൾ തെറേബിയവ എന്നൊരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഇല്ല. കണ്ടോ കണ്ടോ കണ്ടോ കണ്ടോ, കഥ വന്നല്ലോ. തെറേബിയവ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്?
0: സ്വതന്ത്ര വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ മാതാപിതാക്കൾക്ക് കത്തെഴുതി. അവരുടെ ദാമ്പത്യ ജീവിതം 7 വർഷത്തോളം നീണ്ടുനിന്നു. പിന്നെ ഭർത്താവിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ച് പോയി.
1: ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്നിട്ട് ഭർത്താവ്?
0: അവൾ ഭർത്താവിനെ എഴുതി, നിങ്ങളോടൊപ്പം സന്തുഷ്ടിയായി കഴിയാൻ എനിക്കാവില്ലെന്ന്. സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള പല സംഗതികളും മറച്ചുവെച്ച് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാനാവില്ലെന്ന്.
1: ഇനി കഥ മനസ്സിലാവും. അടുത്ത വിവാഹം കഴിക്കുന്നു, അതും കളയുന്നു, പിന്നെ മൂന്നാമത്തേത്.
0: ഇനി എത്ര വിവാഹം ആയിക്കൊള്ളട്ടെ, എന്ത് വ്യത്യാസമുള്ളത്? അതെല്ലാം 2ാം വിവാഹം മാത്രമാണ്. എന്റെ അച്ഛനമ്മമാർ മരിച്ചതിന്റെ ദുഃഖം മനസ്സിലാവുന്നത് ഇപ്പോഴാ. എങ്കിലും അവർ ജീവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം എതിർത്തേനെ. നിഷേധമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത. എന്റെ ചിന്താഗതി പിടികിട്ടുന്നുണ്ടല്ലോ.
1: നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇന്നലെ മരിച്ച വ്യക്തിയുടെ നിഷ്കളങ്കയായ മകളെ നിങ്ങൾക്കറിയാമോ? സോണിയ. ആളുകൾ അവളെപ്പറ്റി പറയുന്നതിൽ വാസ്തവം വല്ലതുണ്ടോ?
0: എനിക്കെങ്ങനെ പറയാൻ കഴിയും. എന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ സാധാരണ അവസ്ഥ അതാണ്.
1: നിങ്ങളും അവളെ പഴിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നു.
0: ഞാനോ? സോണിയെ ഞാൻ പഴിക്കുകയോ? നിർബന്ധപൂർവം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം. എന്തായാലും അവൾ ചെയ്യുന്നത് ശരിയാണ്. അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, കുടുംബം നോക്കുന്നു. ശരീരമാണ് അവളുടെ മൂലധനം. അത് സ്വന്തം ഇഷ്ടാനുസരണം വിൽക്കാൻ അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട്.
1: സാമൂഹിക വ്യവസ്ഥയ്ക്ക് നേരെയുള്ള പ്രതിഷേധം അല്ലേ? സോണിയ ചെയ്യുന്നത് നിങ്ങൾ ന്യായീകരിക്കുകയാണോ?
0: അതെ, ഞാൻ അവളെ ബഹുമാനിക്കുന്നു. എനിക്ക് സോണിയെ കാണുന്നത് തന്നെ ആഹ്ലാദമാ.
1: എന്നിട്ടാണോ ഈ കെട്ടിടത്തിൽ നിന്നും അവളെ പുറത്താക്കിയത്?
0: അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാര്യങ്ങൾ കാതറീനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതാണ്. ഞാൻ ഒരിക്കലും സോണിയെ പ്രേമിക്കാൻ പോയിട്ടില്ല. ഞാൻ അവളെ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയായിരുന്നു, അവളുടെ മനസ്സിൽ പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്താൻ. അവളുടെ പ്രതിഷേധം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. സോണിയയ്ക്ക് എന്തായാലും ഇവിടെ കഴിയാൻ ആവില്ലായിരുന്നു. അവൾക്ക് സ്വയം തോന്നി, അങ്ങനെയാ അവൾ താമസം മാറ്റിയത്.
1: നിങ്ങളുടെ സംഘടനയിൽ ചേരാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു?
0: ഞങ്ങളുടെ സംഘടനയ്ക്ക് പ്രത്യേക അംഗത്വമൊന്നുമില്ല. സമൂല മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊപ്പം അതിൽ ചേരാം. ഇവിടെ വിഡ്ഢിത്തമായി തോന്നുന്നത് അവിടെ വിവേകമായി കണക്കാക്കപ്പെടുന്നു. അവളും ഞങ്ങളോടൊപ്പം ഉണ്ട്.
1: ഇപ്പോ നിങ്ങൾ സോണിയയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്?
0: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവ അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷിൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
1: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
0: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
1: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
0: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു. വാസ്തവത്തിൽ അവള് വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
1: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം.

0: നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
1: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 42-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഇന്ന് വൈകിട്ട് 6:02 ഗാനകേളി, 7:35 കേൾക്കാം യുവവാണി.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഭൂപീന്ദർ സിംഗ് പാടിയ ഗസലുകൾ.

0: ഭൂപീന്ദർ സിംഗ് പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:45. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുകയായി. അപ്പു എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനവുമായി തുടങ്ങാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സുന്ദരരാജൻ്റെ സംഗീതം.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇനി മലയാള ചലച്ചിത്ര ഗാനം 8:40 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. തിരുവാതിര കളിപ്പാട്ടുകൾ TM നിർമ്മല രാജയും സംഘവും അവതരിപ്പിക്കുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് തിരുവാതിര കളിപ്പാട്ടുകൾ, ടി എം നിർമ്മലരാജയും സംഘവും അവതരിപ്പിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കൽഹോനാ ഹോ എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം പാടിയത്. ജാവേദ് അക്തറിൻ്റെ വരികൾ, ശങ്കർ എഹ്സാൻ ലോയുടെ സംഗീതം.

പിഞ്ചാർ എന്ന ചിത്രത്തിനു വേണ്ടി ജസ്പിന്ദർ നിറുള, പ്രീതി ഉദം, അമയ് എന്നിവർ പാടിയ ഗാനം. ഗുൽസാറിൻ്റെ വരികൾ, ഉത്തം സിംഗിൻ്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. സ്വരരാഗമേ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് KS രഹന. രചന PK ഗോപി. സംഗീതം PR മോഹൻദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: സിറിയ ടി സൈമൺ പാടിയ ഗാനം അഴകിൻ്റെ കാഞ്ചന പ്രഭ എന്ന് തുടങ്ങുന്നു. രമേശ് നാരായണൻ്റെ സംഗീതം, പി കെ ഗോപിയുടെ വരികൾ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: Balochistan Liberation Front, Dr. Allah Nazar Baloch, has criticized Pakistan's policies in Pakistan-occupied Jammu and Kashmir, saying that growing public resistance in the region reflects demands for fundamental rights, self-determination and political freedom. According to media reports, Dr. Baloch alleged that Pakistan has increasingly relied on repression to suppress dissent but has failed to curb demands for political and economic rights. Meanwhile, reports indicate that more than 30 people have been killed and around 200 injured in clashes between protesters and security forces in Pakistan-occupied Jammu and Kashmir. And with that, we end this news bulletin.
1: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9:55.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുനീഷ് വിതുര. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എല്ലാ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കണമെന്ന് MLA പറഞ്ഞു. താലൂക്ക് തല ദുരന്ത നിവാരണ സമിതി യോഗത്തിന്റെ തീരുമാനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് സജ്ജരായിരിക്കണമെന്ന് എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ഓഫീസിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും അടഞ്ഞുകിടക്കുന്ന ഓടകളും കലിങ്കുകളും വൃത്തിയാക്കി വെള്ളമൊഴുക്ക് ഉറപ്പുവരുത്താനും പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടുന്നതിന് അനുമതി നൽകാൻ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിനും നിർദ്ദേശം നൽകി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അവർക്കാവശ്യമായ ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങിയവ ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തണം എന്നും യോഗം നിർദ്ദേശിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധന പൂർത്തീകരിച്ചു. MC റോഡിൽ കാരിത്താസ് ജംഗ്ഷൻ, സംക്രാന്തി, കുമാരനല്ലൂർ, ചൂട്ടുവേലി, SH മൗണ്ട്, നാഗമ്പടം, തിരുവാതുക്കൽ, ഈരയിൽ കടവ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ചിങ്ങവനം മുതൽ പുളിമൂട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലും കഞ്ഞിക്കുഴിയിലും June 4 പരിശോധനയുണ്ടായിരുന്നു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ June 1 ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘത്തെ ഗതാഗതക്കുരുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി ഏർപ്പെടുത്താവുന്ന പുനഃക്രമീകരണങ്ങളുടെ സാധ്യത പരിശോധിക്കുന്നതിനായി നിയോഗിച്ചത്. പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം പാമ്പാടി എക്സൈസ് ഓഫീസിന്റെയും വിമുക്തി മിഷന്റെയും ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ലഹരിയുടെയും പുകയില ഉപയോഗത്തിന്റെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ചാണ്ടിയുമ്മൻ MLA മിനി മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 130 പേർ പങ്കെടുത്ത മിനി മാരത്തണിൽ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CJ ഐസക്, വിമുക്തി AEC MK പ്രസാദ്, കോട്ടയം CI KR കൃഷ്ണകുമാർ, വിമുക്തി കോർഡിനേറ്റർ KS അനീഷ എന്നിവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റി ഏറ്റുമാനൂർ റീജിയൻ പരിസ്ഥിതി ദിനം ആചരിച്ചു. ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ആയൂർ ജാക്ക് പ്ലാവിൻ ദൈ ഡയറക്ടർക്ക് നൽകി പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഓഫീസിൽ നടന്ന പരിപാടിയിൽ അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ മിസ് ത്രേസിയമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു. 250 ആയൂർ ജാക്ക് പ്ലാവിൻ ദൈകൾ വിതരണം ചെയ്തു. യൂണിറ്റ് ഓഫീസർമാർ, ആർജ് ഹെഡ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 150 കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളോടൊപ്പം സ്വയം തൊഴിൽ സംരംഭകത്വ സാധ്യതകൾക്കും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ

യുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, സ്വയം തൊഴിൽ സംരംഭകത്വ പ്രവർത്തനങ്ങളിലൂടെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും വരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുവാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി മാർ മാത്യു മൂലക്കാട്ട് പൊന്നാടയും പൂച്ചെണ്ടും നൽകി ആദരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ആദ്യം

6:50 വയലും വീടും. കയറ്റുമതി പ്രോത്സാഹനത്തിനായി കൽപ്പറ്റയിൽ നടന്ന വയനാട് ടു ദ വേൾഡ് ഗ്ലോബൽ മീറ്റ് റിപ്പോർട്ട്. 7:20 കമ്പോളവില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് ബാൻഡായ റെസിസ്റ്റോ മ്യൂസിക് അവതരിപ്പിക്കുന്ന പരിപാടി. 8:00 റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11:00 ലളിതഗാനങ്ങൾ.

ഇനി ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. രാവിലെ 6 മണിക്ക് വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാമമോഹൻ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, പാലാ നാരായണൻ നായരുടെ ഗാനഗന്ധർവൻ, ആലാപനം സംയുക്ത എസ്, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, നീതിയും നിയമവും, തുടർന്ന് ആരോഗ്യ അമൂല്യം, രതി ഗോപിനാഥ് പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജുവലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില. നാളെ രാവിലെ 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണമലരുകൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്. നാളെ ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം, 2:30 ഗസൽ. നാളെ വൈകിട്ട് 4:45 കാൽപന്തോളം, 2026 ഫിഫ ലോകകപ്പ് പ്രത്യേക പരിപാടി. 5 മണിക്ക് വട്ടക്കളിപ്പാട്ട്, ഇ കെ സരസ്വതിയും സംഘവും അവതരിപ്പിക്കുന്നത്. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം, പാലക്കാട് ജില്ല. 6:15 അറിയിപ്പുകൾ. 6:40 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 വനിതാ വേദി. 8 മണിക്ക് ദിൽ സേ ദിൽ തക്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 വിദ്യാഭ്യാസ രംഗം. രാത്രി 9:30 കഥകളി പദങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ലളിതഗാനം. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്നുള്ള

പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: हुल्ला मुजाहिद इत्यनेन आक्रमणस्य निन्दां कृत्वा नागरिक गृहाणि लक्ष्यीकृत्य आक्रमणं ह्यः रात्रौ अभवत् इति उक्तम्। सः अवदत् यत् पाकिस्तानस्य सेना पुनः एकदा अफगानिस्तान देशस्य वायुक्षेत्रस्य उल्लङ्घनं कृतम्, अपि च तत् मानवीय अपराधम् उक्तम्। पाकिस्तान अफगानिस्तान देशयोः मध्ये गत कतिपयेषु मासेषु वर्धमान द्वन्द्वस्य मध्ये एषा नवीनतमा घटना अभवत्, यत्र पुनः पुनः गुलिका प्रहारे नागरिकानां मृत्योः चिन्ता वर्धमाना अस्ति। अन्त्यक्रीडा वार्तायां, ऑस्ट्रेलियन ओपन बैडमिंटन क्रीडायां भारतस्य पीवी सिंधु तन्वी शर्मा इत्येतयोः युगलं सिडनी नगरे महिला एकल क्रीडायाः द्वितीये चक्रे प्रविष्टम् इति वार्ताः।
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് 4 കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
3: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से, अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया, उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
1: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. NDA നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTC സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ്.

0: ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്കിലെ 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും MLA ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറേക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
1: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 നൽകുക. സപ്ലൈകോ വിൽപ്പനശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമേയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി V.D. സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്ര ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമ പ്രവർത്തകൻ. അവതരണം സുവർണ. ജീവൻ നിലനിർത്തുന്ന എല്ലാ ജലവ്യവസ്ഥകളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വർഷത്തെ ലോക സമുദ്രദിനം June 8 സമുചിതമായി ആഘോഷിക്കപ്പെട്ടു. സമുദ്രങ്ങളുടെ മഹത്വത്തെയും അവ നൽകുന്ന സാമ്പത്തിക പാരിസ്ഥിതിക സേവനങ്ങളെയും ആദരിക്കുന്ന വാർഷിക ആഘോഷമാണ് ലോക സമുദ്രദിനം. സമുദ്രങ്ങളുടെയും അവ ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയുടെയും ദുരവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആഘോഷിക്കുകയാണ്. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനത്തിൽ പങ്കെടുത്ത കനേഡിയൻ പ്രതിനിധി സംഘമാണ് സമുദ്രങ്ങളെ ആദരിക്കുന്നതിനായി ഒരു ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം 1998 യുനെസ്കോയുടെ ഇന്റർ ഗവൺമെന്റൽ സമുദ്രശാസ്ത്ര കമ്മീഷൻ ഔദ്യോഗിക അന്താരാഷ്ട്ര ആഘോഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് വിവിധ പരിസ്ഥിതി സംഘടനകൾ, അംഗരാജ്യങ്ങൾ, ഗവേഷകർ എന്നിവരുടെ നിരന്തരമായ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷം 2008 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ലോക സമുദ്രദിനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. സമുദ്രങ്ങളും സമുദ്ര ആവാസ വ്യവസ്ഥയും നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ ഉയർത്തിക്കാട്ടിയുള്ള സന്ദേശമാണ് ഇക്കഴിഞ്ഞ ലോക സമുദ്ര ദിനാചരണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ നൽകിയത്. വിശാലമായ സമുദ്രങ്ങളിലെ മാത്രമല്ല എല്ലാ ജലവ്യവസ്ഥകളുടെയും സ്ഥിര ആരോഗ്യത്തിനുള്ള ആഹ്വാനം കൂടിയാണ് ഇത്തവണത്തെ ലോക സമുദ്രദിന പ്രമേയം. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് സമുദ്ര സാന്നിധ്യം. കാലാവസ്ഥാ നിയന്ത്രണം, ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യൽ, മത്സ്യസമ്പത്ത് ഉൾപ്പെടെയുള്ള സമുദ്രവിഭവങ്ങൾ തുടങ്ങിയവ സമുദ്രങ്ങളുടെ സംഭാവനയാണ്. ഭൂമിക്കാവശ്യമായ ഓക്സിജന്റെ 50% ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രമാണ്. മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ 30% സമുദ്രങ്ങളാണ് ആഗിരണം ചെയ്യുന്നത്. ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ ഇതുമൂലം സാധിക്കുന്നു. ഭൂമിയിലെ 70% ഭക്ഷണം, മരുന്ന്, മറ്റ് ജീവിതോപാധികൾ എന്നിവയുടെ സ്രോതസ്സും കടൽ തന്നെയാണ്. ആഗോള വ്യാപാര നീക്കത്തിന്റെ 90% കടൽ വഴിയാണ്. വിനോദസഞ്ചാര മേഖലയുടെ നട്ടെല്ലും വരുമാനത്തിന്റെ സിംഹഭാഗവും കടലും കടലോരവും കേന്ദ്രീകരിച്ചുള്ളതാണ്. സമുദ്രം സമ്പദ്വ്യവസ്ഥയുടെ താക്കോലാണെന്നത് അതിശയകരമല്ല. 2030 സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങളിൽ 40 ദശലക്ഷം ആളുകൾ ജോലി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങളുടെ സംഭാവനയാണ്. കടൽ മാത്രമല്ല, നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടുന്നതാണ് സമുദ്ര ആവാസ വ്യവസ്ഥ. കരയിലെ ജലവിനിയോഗം എങ്ങനെ എന്നതിൽ തുടങ്ങുകയാണ് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രഥമഘട്ടം. ലോക ജനസംഖ്യയുടെ 40% കടൽ തീരങ്ങളുടെ 100 കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നദിയും കായലും കടലും സംരക്ഷിക്കപ്പെടേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രീയവും പൊതുജന പങ്കാളിത്തത്തോടെയും നടപ്പിലാക്കുന്ന ജല മാനേജ്മെന്റ് ശ്രമങ്ങൾ സമുദ്രങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തും. ജീവനുള്ളതും ഇല്ലാത്തതുമായ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം സമുദ്രം വ്യാപാര ഇടനാഴിയായി മാറിയത് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ധാതുസമ്പത്ത്, പുതിയ അവസരങ്ങൾ എന്നിവയുടെ പേരിലാണ് സമുദ്രത്തെ വെട്ടിപ്പിടിക്കാനും കൈപ്പിടിയിലൊതുക്കാനുമുള്ള നീക്കം ശക്തമായത്. വിവിധ രാജ്യങ്ങൾക്കിടയിലുണ്ടായ സമ്മർദ്ദങ്ങളും ഇടപെടലുകളും സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടിക്ക് രൂപം നൽകി.

സമുദ്ര അതിർത്തി നിർണയം, സമുദ്രമേഖലകളുടെ അവകാശങ്ങളും കടമകളും, സമുദ്ര പരിസ്ഥിതി സംരക്ഷണം, ശാസ്ത്ര ഗവേഷണം, സമുദ്ര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, തർക്ക പരിഹാരം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് 1982 ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടി അംഗീകരിച്ചു. പിന്നീട് പലപ്പോഴായി സമുദ്ര സംരക്ഷണം, കടൽ ഗതാഗതം, കടൽക്കൊള്ള തടയൽ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒട്ടനവധി നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുകയും സമുദ്ര പരിപാലനം പ്രഥമ പരിഗണനാ വിഷയമാക്കി ഉയർത്തുകയും ചെയ്തു. അംഗരാജ്യങ്ങൾക്കിടയിൽ 2 പതിറ്റാണ്ട് നീണ്ട ചർച്ചകൾക്ക് ശേഷം 2026 സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കരാർ

ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒട്ടനവധി നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുകയും സമുദ്രപരിപാലനം പ്രഥമ പരിഗണനാ വിഷയമാക്കി ഉയർത്തുകയും ചെയ്തു. അംഗരാജ്യങ്ങൾക്കിടയിൽ രണ്ടു പതിറ്റാണ്ട് നീണ്ട ചർച്ചകൾക്ക് ശേഷം 2026 സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപകാല മുന്നേറ്റങ്ങളിലൊന്നാണ്. സമുദ്ര വിഭവങ്ങൾ, സംരക്ഷിത പ്രദേശങ്ങൾ, പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലുകൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ നിയമങ്ങൾ വഴി സമുദ്ര ജൈവ വൈവിധ്യം വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിക്കുക എന്നതാണ് പുതിയ കരാറിന്റെ ലക്ഷ്യം. സമുദ്രശാസ്ത്രം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരവും കൂടുതൽ സുസ്ഥിരവുമായ ഒരു സമുദ്രത്തെ പരിപാലിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ 2021 മുതൽ 2030 വരെ സമുദ്രശാസ്ത്ര ദശാബ്ദമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമുദ്രശാസ്ത്രത്തിലെ പുരോഗതി പങ്കിടുന്നതിനും വിവിധ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഭാവി സമുദ്ര പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി ആഗോള നേതാക്കളും വിദഗ്ധരും ഒത്തുചേരുന്ന സമുദ്ര ദശക സമ്മേളനം അടുത്ത വർഷം ചേരാനിരിക്കുകയാണ്. മലിനീകരണം കുറയ്ക്കുന്നതിനും ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ജലസംവിധാനങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ പദ്ധതികളാണ് ഐക്യരാഷ്ട്രസഭയും ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളും നടപ്പിലാക്കുന്നത്. കടലും നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടെ വിശാലമായ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര ജല മാനേജ്മെന്റ് രീതികളും പദ്ധതികളും ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. അനിയന്ത്രിതമായ വിഭവ ചൂഷണം, മലിനീകരണം, അമിതമായ ചരക്ക് ഗതാഗതം, സമുദ്രോപരിതല താപവ്യതിയാനം, കയ്യേറ്റം എന്നിവ ലോകത്തിലെ എല്ലാ സമുദ്ര മേഖലകളും നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. നിലവിൽ മത്സ്യസമ്പത്തിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്. മലിനീകരണമാണ് സമുദ്ര മേഖല നേരിടുന്ന മറ്റൊരു കൊടിയ വിപത്ത്. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. നിരന്തരമായി ഒഴുക്കിവിടുന്ന രാസമാലിന്യങ്ങൾ കാരണം മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഇതര ഖരദ്രവ മാലിന്യങ്ങൾ ഇതിന് പുറമെയാണ്. മലിനീകരണം കാരണം 90% വലിയ മത്സ്യങ്ങളുടെയും വംശനാശം സംഭവിച്ചു. ഇതോടൊപ്പം 50% പവിഴപ്പുറ്റുകളും ഇല്ലാതായി. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി ഉയരുകയും ഇതുകാരണം സമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അപകടകരമാം വിധം വർദ്ധിച്ചതായും ഐക്യരാഷ്ട്രസഭയുടെ ഗവേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രത്തിൽ വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് ലയിക്കുന്നത് വഴി കടലിന്റെ അമ്ലത ഉയരുന്നു. ഇത് സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക്, അന്റാർട്ടിക്, ഹിമാലയൻ മേഖലകളിലെ മഞ്ഞുരുകൾ സമുദ്ര ജലവിധാനത്തെ ഉയർത്തുകയാണ്. അടുത്ത നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തോടെ സമുദ്ര ജലവിധാനം 1 മീറ്റർ വരെ ഉയരുമെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യൻ സമുദ്ര മേഖല ഒരേ സമയം രാജ്യത്തിന്റെ വിഭവ, പ്രതിരോധ, സാമൂഹ്യ മേഖലയുടെ കരുത്തായി നിലകൊള്ളുമ്പോൾ തന്നെ പാരിസ്ഥിതിക, സുരക്ഷാ, നിയമവിരുദ്ധ ഭീഷണികൾക്കും കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോളതാപനം കാരണം സമീപകാലത്ത് സമുദ്രനിരപ്പ് ഉയരുന്നത് വഴി തീരമേഖലയുടെ ശോഷണത്തിനും വെള്ളപ്പൊക്കത്തിനും കടലേറ്റത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം നിമിത്തം കൊടും ചൂടും ചുഴലിക്കാറ്റുകളും പതിവായി മാറുകയാണ്. സമുദ്രോപരിതലത്തിലെ ചൂട് ക്രമാതീതമായി ഉയരുന്നത് കാരണം തീരമേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഏകദേശം 500 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള കേരളവും നിരവധി സമുദ്ര സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കടൽക്ഷോഭവും തിരമാലകളുടെ ശക്തിയും കാരണം തീരപ്രദേശങ്ങൾ ക്രമേണ നഷ്ടപ്പെടുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറബിക്കടലിൽ വർദ്ധിച്ചു വരുന്ന ചുഴലിക്കാറ്റുകൾ കടൽക്ഷോഭം രൂക്ഷമാക്കുന്നു. ഇതാവട്ടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ദുരിതപൂർണമാക്കുകയും അവരുടെ ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെടാനും ഇടയാക്കുന്നു. തീരമേഖലയിലെ തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, മണൽത്തിട്ടകൾ, കായലുകൾ, അഴിമുഖങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിലുള്ള അപജയം നേരിടുകയാണ്. കടൽ മലിനമാകുന്നതോടെ സമുദ്രജീവികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ഇത് ആ ജീവജാലങ്ങളെ മാത്രമല്ല അവയെ ആശ്രയിച്ച് കഴിയുന്ന അനേക ലക്ഷം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെയും തകർക്കും. കടൽ നിരന്തരം മലിനമാക്കപ്പെടുന്നതോടെ കടൽ സൗന്ദര്യം ആസ്വദിക്കാൻ തീരമേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവ് കുറയും. ഇത് തീരമേഖലയുടെ സാമൂഹ്യ ജീവിതത്തെയും ടൂറിസം വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. കടൽ തങ്ങളുടെ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയുടെ കൂടി അവകാശമാണെന്ന ബോധത്തോടെ പെരുമാറാനുള്ള സാമൂഹ്യ ബോധം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്.
ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യവും മനുഷ്യന് അനുഗ്രഹവുമായ പ്രകൃതിയാണ് സമുദ്രമെന്ന് കരുതി അതിന്മേലുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം കർശനമായി വിലക്കിയെങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക് ഭീഷണിയില്ലാത്ത സുസ്ഥിര വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളും ആഗോള താപനവും ഗുരുതരമായ

0: കാലാവസ്ഥാ വ്യതിയാനവും അതിരൂക്ഷമായ മലിനീകരണവും മഹാസാഗരങ്ങളുടെ ആവാസ വ്യവസ്ഥയെ അപകടത്തിലാക്കുന്നത് ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല. മറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി കണ്ടുള്ള സമീപനവും പരിഗണനയും പരിഹാര മാർഗങ്ങളുമാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അതിനുള്ള പ്രചോദനമായി സമുദ്രദിന ചിന്തകൾ മാറട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: വയലും വീടും

0: വയനാടിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ആഗോള വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കൽപ്പറ്റയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒന്നാണ് വയനാട് ടു ദ വേൾഡ് എന്ന വിഷയത്തിലുള്ള ഗ്ലോബൽ കൺവർജൻസ് മീറ്റ് 2026. കർഷകരെയും കയറ്റുമതി മേഖലയിലുള്ളവരെയും അന്തർദേശീയ വ്യാപാര രംഗത്തെ പ്രമുഖരെയും ഒരേ വേദിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു ഇത്. ഉൽപാദനത്തിനപ്പുറം വിപണനവും ബ്രാൻഡിംഗും ഇന്നത്തെ കാർഷിക മേഖലയിലെ പ്രധാന വെല്ലുവിളികളാണ്. ഈ പശ്ചാത്തലത്തിൽ പുതിയ സാധ്യതകൾ കണ്ടെത്താനും ആഗോള വിപണിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള അവസരമാണ് ഈ മീറ്റ് ഒരുക്കിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും വ്യാപാര പ്രതിനിധികളും സംരംഭകരും പങ്കെടുത്ത സംഗമം കേരളത്തിന്റെ, വിശേഷിച്ച് വയനാടിന്റെ കാർഷിക മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷ. വയലും വീടും പരിപാടിയിൽ ഇന്ന് വയനാട് ടു ദ വേൾഡ് എന്ന വിഷയത്തിൽ കൽപ്പറ്റയിൽ നടന്ന ഗ്ലോബൽ കൺവർജൻസ് മീറ്റ് 2026 റിപ്പോർട്ട് കേൾക്കാം. ഗ്ലോബൽ മീറ്റിന് ആശംസകൾ നേർന്നുകൊണ്ട് കേരള കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്.
1: എക്സ്പോർട്ടേഴ്സ് ഫോറം കേരള, അതിന്റെ ആനുവൽ മീറ്റിംഗ് 2026 വയനാട്ടിൽ കൽപ്പറ്റയിൽ വെച്ചുകൊണ്ട് നടത്താൻ നിങ്ങളെടുത്ത തീരുമാനത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, നിങ്ങളെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ നേരത്തെ പലതവണ ഇരുന്നതും സംസാരിച്ചതും ഒക്കെ ആയിട്ടുള്ള വിഷയമാണ്. വയനാട് ചേംബറും കൽപ്പറ്റ MLA കെയറും ഒക്കെയായി ബന്ധപ്പെട്ട് എക്സ്പോർട്ടേഴ്സ് ഫോറം ഈ ആനുവൽ മീറ്റ് സംഘടിപ്പിക്കുന്നത് അത് വയനാട്ടിൽ വെച്ചുകൊണ്ട് നടത്താനെടുത്ത തീരുമാനം പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. ഞാൻ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ നോക്കുകയുണ്ടായി. ആ കണക്കുകളിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് ഇതിന്റെ എക്സ്പോർട്ടിൽ, കയറ്റുമതിയിൽ സിയാൽ കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ കരിപ്പൂർ നിൽക്കുക. കരിപ്പൂരിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മേഖല പെരിഷബിൾ ഗുഡ്സിൽ നമ്മുടെ വയനാട്. തീർച്ചയായും വയനാട്ടിലെ കർഷകർ, ആ കർഷകരുടെ കാർഷിക വിഭവങ്ങൾ, വിളകൾ, അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അവരെ, അവരുടെ പ്രവർത്തനങ്ങളെയും പ്രോഡക്റ്റിനെയും ഉയർത്താനും ഇന്റർനാഷണൽ കണക്ടിവിറ്റിയിലേക്ക് ആ മേഖല മുഴുവൻ വാർത്തെടുക്കാനുമുള്ള ഒരു വലിയ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ തുടക്കം ഈ ആനുവൽ മീറ്റോടുകൂടി പൂർണ്ണതയിൽ ഉണ്ടാകും എന്നുള്ളത് ആഗ്രഹിക്കുക. വയനാട് ഒരു കാർഷിക ജില്ലയാണ്. കർഷകരുടെ ഒരു മനോഹരമായിട്ടുള്ള ഇടമാണ് കേരളം. നമുക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. കേരളത്തിൽ ട്രോപ്പിക്കൽ റീജിയൻസ് ഉണ്ട്, വയലേലകളുണ്ട്, അനുബന്ധമായിട്ടുള്ള തീരദേശ മേഖലകളുണ്ട്. എല്ലാമുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം വിദേശ നാണ്യം നേടിത്തരാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരിടമാണ് വയനാട് ഉൾപ്പെടെ, ഇടുക്കി ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ മേഖലകൾ ഉൾപ്പെടെയുള്ള ട്രോപ്പിക്കൽ മലയോര മേഖലകളും ട്രോപ്പിക്കൽ റീജിയൻസും അനുബന്ധ താഴ്വര പ്രദേശങ്ങളുമൊക്കെ. ഇവിടെ നിന്നുള്ള കർഷകരെ ട്രെയിനിങ് കൊടുത്ത് ടെക്നിക്കലി വെൽ എക്യുപ്പഡാക്കി നൂതന സാങ്കേതിക സംവിധാനങ്ങൾ അവർക്ക് പ്രയോജനകരമായ സൗകര്യങ്ങൾ പ്രദാനം ചെയ്ത് അതിലേക്കുള്ള ട്രെയിനിങ് നടത്തി ആവശ്യമുള്ളതായിരിക്കുന്ന വിത്തുകളും വളങ്ങളും എല്ലാം ക്രമീകരിച്ച് മനോഹരമായ ഒരു നിർമ്മിതിക്ക് നമ്മൾ നേതൃത്വം കൊടുത്താൽ ലോകത്തെ വിവിധ ഇടങ്ങളിലേക്ക് നമ്മുടെ ഫലങ്ങൾ, കേരളത്തിന്റെ ഫലങ്ങൾ, വയനാടിന്റെ ഫലങ്ങൾ എത്തിക്കാൻ ആവശ്യമായ ഒരു വലിയ മൂവ്മെന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. US യൂറോപ്പിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക് എല്ലാം നമ്മുടെ വിവിധ തലങ്ങളിലുള്ള ഫലങ്ങൾ മുഴുവൻ കയറ്റി അയക്കപ്പെടുകയാണ്. സ്റ്റോറേജ് ഫെസിലിറ്റിയും കണക്ടിവിറ്റി ഫെസിലിറ്റി സംബന്ധിച്ച വിവിധങ്ങളായ അപരി

0: പര്യാപ്തതകൾ നമ്മൾ ഫേസ് ചെയ്യുന്നു. അതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ മെക്കാനിസം ഗവൺമെന്റ് തലത്തിൽ പ്രത്യേകം ആവിഷ്കരിക്കാനുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായി തുടക്കം കുറിക്കും. തീർച്ചയായും വയനാട് വികസനവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് കോൺക്ലേവ് ആവിഷ്കരിക്കണം എന്നാണ് ആഗ്രഹിച്ചു മുന്നോട്ട് പോകുന്നത്. അതിന്റെ തീരുമാനങ്ങളിലേക്ക് നമ്മൾ കടക്കുക. അതിൽ ഒരു ഭാഗം അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസും ഇതുപോലെ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള ട്രോപ്പിക്കൽ റീജിയൻസിൽ വളരുന്നതായിരിക്കുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സ്പൈസസ് ഉൾപ്പെടെ ഇതും അനുബന്ധമായിട്ടുള്ള കാർഷിക വിളകളും കയറ്റുമതി ചെയ്യാൻ നമ്മുടെ കർഷകരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് പ്രാപ്തമാക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള നടപടികളൊക്കെ അതിന്റെ ഭാഗമായി ടെക്നോക്രാറ്റുകളും കാർഷിക വിദഗ്ധന്മാരും കാർഷിക സർവകലാശാലയിലെ ഉദ്യോഗസ്ഥന്മാരും കർഷകരും എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുന്ന ഒരു മുഹൂർത്തം വയനാട്ടിൽ ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എക്സ്പോർട്ടേഴ്സ് ഫോറം തീർച്ചയായും കോവിഡിന്റെ സമയം അത് കഴിഞ്ഞിപ്പോ മിഡിൽ ഈസ്റ്റിൽ ഉയർന്നിരിക്കുന്ന വാർ ഇതെല്ലാം തന്നെ നിങ്ങളെ വലിയതായിരിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിലൂടെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തി കാർഷിക മേഖലയെ ചേർത്ത് നിന്ന് മണ്ണിനെ ചേർത്ത് നിർത്തുന്ന നിങ്ങളുടെ ഈ വലിയ പ്രവർത്തനത്തെ ആശങ്കയിലൂടെ കടന്നുപോകുന്ന ഈ സന്ദർഭത്തിലും നിങ്ങളുടെ മീറ്റ് നടത്താൻ നിങ്ങളെടുത്ത തീരുമാനത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ്. അപ്പോ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ. വിവിധങ്ങളായിട്ടുള്ള മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. അതോടൊപ്പം മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നതോടൊപ്പം കർഷകരെയും കൂടെ അതിന്റെ കൂടെ ചേർത്ത് നിർത്തേണ്ടതായ ഒരു കാലഘട്ടം. തീർച്ചയായും ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ആനുവൽ മീറ്റ് സമ്പൂർണ്ണ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം നാളുകളിലേക്കുള്ള പ്രയാണത്തിൽ എക്സ്പോർട്ടേഴ്സ് ഫോറത്തിന്റെ എല്ലാവിധ പിന്തുണയും ഞാൻ പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുക. വേ ടു വയനാട് എന്നതാണ് ഈ വർഷത്തെ ആനുവൽ മീറ്റിന്റെ കൺസെപ്റ്റ്. വയനാടിനെ ഗ്ലോബൽ കണക്ടിവിറ്റിയിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക മിഷൻ നിങ്ങളുടെ മീറ്റിംഗിൽ ഉണ്ടാകും. കർഷകർ, FPO, മറ്റുള്ള മേഖലകൾ, സംഘങ്ങൾ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള കാർഷിക ഉദ്ധാരണ നടപടികൾക്ക് നേതൃത്വം കൊടുത്ത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള വയനാടിന്റെ കണക്ടിവിറ്റിയെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരിടമായി ഈ ആനുവൽ മീറ്റ് മാറട്ടെ എന്നാശംസിക്കുന്നു. ജയ്.
1: വയനാട്ടിലെ കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ എത്തിക്കാനുള്ള സുവർണ അവസരമാണ് MLA കെയർ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുക്കുന്ന ഈ പരിപാടിയിലൂടെ സാധ്യമാകുന്നത്. മീറ്റിനെ കുറിച്ച് വയനാട് മാനന്തവാടി നിയോജകമണ്ഡലം MLA ഉഷാ വിജയൻ.
2: ഒരു മഹത്തായ പരിപാടിക്കാണ് വയനാട് ജില്ല സാക്ഷ്യം വഹിക്കുന്നത്. വയനാട്ടിലെ കർഷകർക്ക് ലോക വിപണിയിലേക്ക് കാർഷിക വിളകൾ എത്തിക്കാൻ ഒരു വലിയ അവസരമാണ് MLA കെയർ വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് ഒരുക്കുന്ന വയനാട് ടു വേൾഡ് മെഗാ ആനുവൽ എക്സ്പേർട്ട് മീറ്റ് 2026. 2026 May 21 കൽപ്പറ്റ ഹോട്ടൽ ഇന്ദ്രിയിൽ ആണ് ഈ മഹത്തായ പരിപാടി നടന്നത്. കേരള എക്സ്പേർട്ട് ഫോറം, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് കൂടാതെ കാനറാ ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ കൃഷി ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ ഈ വേദി പുതിയ വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.
1: മീറ്റിനെ കുറിച്ച് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്.
3: വയനാട് ഈസ് എ ലാൻഡ് വെർ അരോമാസ് സ്പൈസസ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ കം ടുഗദർ ആൻഡ് എവറി പെപ്പർ വൈൻ ആൻഡ് കാർഡമം പ്ലാന്റ്സ് ഇൻ വയനാട് ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹാർഡ് വർക്കിംഗ് ഫാർമേഴ്സ് ആൻഡ് വയനാട് holds a proud and permanent place on India's spices map. And the hills of Wayanad do not just grow spices, they preserve rich agricultural heritage and the fragrance of pepper, cardamom and coffee from Wayanad reaches the kitchens across the globe. So we are not merely the traders of commodities, but we are custodians of civilizational nature. And for thousands of years, as you all know, Indian spices have traveled from our farms to the world's finest kitchens. From ancient spice woods to modern global supply chains, India has always been at the center of flavor, wellness and trade. We are meeting at the time where the global trade is being reshaped by geopolitical realignments and supply chain disruptions and climatic concerns.

0: concerns and technological transformation. Traditional sourcing hubs are being readdressed. Reliability is being redefined. And it is a time when tradition meets the technology and the opportunity meets the responsibility. But every turbulence definitely carries an opportunity. So when supply chains reconfigure, buyers look for reliability also. When uncertainty rises, they look for trust. When health concerns grow, they look for wellness. And India can offer all the three. Under the visionary leadership of our Honorable Prime Minister, Sri Narendra Modi ji, India has placed exports as heart of national growth. The mission of Atmanirbhar Bharat and the push for manufacturing excellence, the focus on technology and strengthening of global partnership, all point toward one clear direction. India must not only participate in global trade, but India must lead it. So the Prime Minister's emphasis of global technology platforms and AI summits has been clear, and of course, artificial intelligence is not a luxury. It is a new engine of growth. So artificial intelligence today is transforming agriculture, logistics, and demand forecasting and compliance monitoring. And for the spices sector, AI enables predictive crop management, precision quality testing, blockchain-based technology, and traceability, and market intelligence analytics. So the technology ensures what you source from India is not just aromatic, but it's a quality we must look forward. So technology is no longer separate from the agriculture. It's a powerful ally. So if we integrate innovation with tradition, our spices will not only retain their aroma, they will gain intelligence too. So market diversification is not just about the geography, but is product diversity. So in the volatile world, diversification is now stability.
1: കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മഹത്തരമായ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ലോകവിപണികളിൽ എത്തിക്കാൻ കഴിയുമെന്നത് സാധാരണ കർഷകർക്ക് അറിയണമെന്നില്ല. ഗ്ലോബൽ മീറ്റിനെക്കുറിച്ച് കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം പ്രസിഡന്റ് കെ എം ഹമീദ് അലി.
2: യു ആർ വെരി ഹാപ്പി ടു കൺവീൻ കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം ഈസ് വെരി ഹാപ്പി ടു കൺവീൻ ആൻഡ് ജസ്റ്റ് എ മീറ്റിംഗ് ബിക്കോസ് അവർ സ്റ്റേറ്റ് ഈസ് എ ഗോഡ്സ് ഓൺ കൺട്രി. ദ ആൾമൈറ്റി ഗോഡ് ബ്ലസ്ഡ് ദ വയനാട് വിത്ത് ലോട്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, നാച്ചുറൽ സീൻ ആൻഡ് ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ and good people. But one thing is there, they are not utilized the these occasions. That is why Kerala Exporters Forum is convened this type of meeting in Wayanad districts, especially the commercial capital of and the district capital of Wayanad, Kalpetta. Kerala indiyile ethum valiya polyurethane exporter aya synthetic group inde mdm ayittu 6 maasam munpu Ernakulam jillayil vechi avare factory il vechittu oru meeting undayi. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറയുകയാണ്, എന്തിനദ്ദേഹം പറയുന്നു, നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു 100 kilo ഓർഗാനിക് കുരുമുളക് അവർക്ക് ഹോളിയോറസിൻ ഉണ്ടാക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ വളരെ ഒരു ദുഃഖകരമായൊരു വാർത്തയായിരുന്നു അത്. സാധാരണ നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉണ്ടാക്കുന്ന രാജ്യമാണ്, ഏറ്റവും കുരുമുളക് ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ കേരളമാണ്, അതിൽ തന്നെ വയനാടാണ് എന്ന് കേട്ടപ്പോൾ വളരെ വിഷമമുണ്ടായി. അപ്പോൾ അന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത്രയും ചിന്ത, അതിൻ്റെ ഒരു പരിണിതന ഫലമായാണ് നാം ഇവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്, നമ്മുടെ വയനാട്ടിലെ ധാരാളം എക്സ്പോർട്ടേഴ്സ് ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്, കാർഷികോൽപ്പന്നങ്ങൾ വിളവെടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കൂടുതൽ ചെയ്ത ബിസിനസ് കൂട്ടാൻ, എക്സ്പോർട്ട് തുടങ്ങാനുള്ള ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് എങ്ങനെ അവരെ സാധനം എക്സ്പോർട്ട് ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് കണ്ടെത്തണം, അവർക്ക് ന്യായമായ വില കിട്ടണം.
1: പരിപാടിയെക്കുറിച്ച് കോട്ടയം പോർട്ട് മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം വർഗീസ്.
3: വയനാട് ഒരു തുറമുഖം വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം സെയിം സിറ്റുവേഷൻ ആണ് ഇൻ 2006 വെൻ അറ്റ് ദ ടൈം എം എൽ എ ഓഫ് കോട്ടയം അനൗൺസ് അബൌട്ട് കോട്ടയം പോർട്ട് ഇൻ ദ അസംബ്ലി. വി ആർ ദ ഫസ്റ്റ് ഇൻലാൻഡ് വാട്ടർവേ പോർട്ട് ഇൻ അവർ കൺട്രി യൂസിങ് ഇൻലാൻഡ് വാട്ടർവേ. അത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുകയാണ്. സോ അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, വൈ വി വെയർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മൈനർ പോർട്ട് ലിസ്റ്റ്? ബട്ട് അവർ 49% ഷെയർ ഇസ് ഹോൾഡ് ബൈ കിൻഫ്ര. So our administrative jurisdiction was under industries department. So 4 months before, our administration jurisdiction changed to maritime board. As per Indian Port Act, all minor ports are registered under Indian Port Act, and it should be transferred to maritime.

0: Time board, we have shifted to maritime board. So now we are the 18th minor port in Kerala. ഞങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്മോൾ പോർട്ട്. വി ആർ ഫോക്കസിംഗ് ഓൺ ഇടുക്കി ആൻഡ് പത്തനംതിട്ട ഡിസ്ട്രിക്ട്. വി ഹാവ് ലിമിറ്റഡ് ബിസിനസ് ഓഫ് ഇൻഡസ്ട്രീസ് ഓവർ ദർ, ബട്ട് വി ആർ പ്രൗഡ് ടു സേ ദാറ്റ് വി ഹാവ് കളക്റ്റഡ് അറൌണ്ട് 9,777 crores equal for money from our small port from Kottayam and 100 crore customs duty, and we have handled 6,69,000 tons of cargo. ചെറിയ പോർട്ടിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നൗ വി ആർ ഫോക്കസിംഗ് ടു ഡെവലപ്പ് ബേസ്ഡ് ഓൺ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മീഡിയം പോർട്ട്, ആൻഡ് വി ആർ ഓൾസോ പ്ലാനിംഗ് ടു ഹാവ് എ ലോജിസ്റ്റിക്സ് പാർക്കിംഗ് ഇൻ അറൌണ്ട് കോട്ടയം. അതായത് നമുക്കൊരു ഫുൾ ഫ്ലഡ്ജ് കസ്റ്റം സ്റ്റേഷൻ അവിടെ ഉണ്ട്, അത് ഓൺലി കസ്റ്റം സ്റ്റേഷൻ ഇൻ സെൻട്രൽ ട്രാവൻകൂർ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായി നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ കസ്റ്റംസിൻ്റെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ, ഇറ്റ്സ് പോസിബിൾ ടു ടേക്ക് ഡയറക്ട്ലി ടു ദ സ്റ്റാക്കിംഗ് പോയിന്റ് ഓഫ് ഗേറ്റ്വേ പോർട്ട്സ്. ഞങ്ങളിപ്പോൾ തൂത്തുക്കുടിക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൊച്ചിൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചെന്നൈ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾക്ക് സിംഗിൾ വിൻഡോ ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഞങ്ങളിപ്പം റീസെൻ്റ് വി ഓൾസോ സ്റ്റാർട്ടഡ് handling domestic cargoes also. We have 75,000 square feet warehouse. This is almost fully occupied. Now we are going to start our cold chain facilities in our strategy. So we will hope that Wayanad people also will select Kottayam port because of a single window facility there. So these are the facilities of our Kottayam port. So thank you. Thank you Kerala Exporters Forum.
1: കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ കോഫി ബോർഡ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് കോഫി ബോർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എം കറുത്തമണി.
2: മൈ ഹാർട്ട്ഫെൽറ്റ് വിത്ത് എ വെരി പ്ലഷർ താങ്ക്സ് ടു എക്സ്പ്രസ് ദി തിങ്സ് ദ കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം ഹു ഓർഗനൈസ് ദിസ് മീറ്റിംഗ് ഇൻ ഫസ്റ്റ് ടൈം ഇൻ വയനാട്. ഐ ആം ഇൻ ദ അസോസിയേഷൻ വിത്ത് വയനാട് ഫ്രം 1998. ഫ്രം 1998 ദ വെദർ ആൻഡ് ദി പാരാമീറ്റേഴ്സ് ഓഫ് വയനാട് ഈസ് എൻറ്റലി ഡിഫറെൻറ്റ്. ഫ്രം ആഫ്റ്റർ 25-26 years, ടുഡേ ദ വയനാട് ഈസ് ഡിഫറെൻറ്റ്. It's a really God's own country. A people who live more than 10-15 years in Wayanad, we really know the real God's own country like that. For example, when the 2 years before the landslide happened, within 6 months, the entire Wayanad made it in a very perfect. But the media, everybody is propagated. The whole things of Kerala is gone like that. It's not like that. So this is the model. This is the only Kerala only can make it such a wonderful, strong things in all the ways. Being part of coffee, as you all know, the Wayanad is the major, coffee is the predominant crop in Wayanad development. Knowingly, unknowingly, or from the past more than 15 years, some of the NGOs like Biobean, Perfecto Natural, Vanamulia, these are all the people already started more than 15 years, they're very excellent export. The people of Wayanad, Perfecto Natural, Biobean, and other individual exporters can rightly join with Kerala Export Forum. We can take it forward, the Wayanad, in a global way. The Wayanad itself having the name, Way and Natural Development, Wayanad. So like that, the coffee is concerned, predominantly coffee is the major in, no doubt coffee. The Kerala is alone having more than 85,000 hectares in Kerala. The Wayanad alone is having nearly 62,000 hectare coffee. We are producing the international andharashtrathla number one top blending coffee in Kerala Royal Wayanad Robusta Royal only. So nearly 62,000 metric ton being produced only in this small Wayanad, where we are, the coffee board is doing excellent work throughout the India. The foreign exchange happening through coffee is nearly 16,600 crores last year. The government of India foreign exchange happened by coffee alone is the 16,600 crores, where coffee stands the number one top, the largest coffee producer. We are, India is in 7th rank, Wayanad is in a 2nd rank. Everything is in Wayanad. Wayanad is having a very abundant resource. Now only it's a small pinch of thing only got started to exploit the things hereafter, because as initially somebody told, it has not with connected with the need and other things. No.
1: ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കായി കർഷകർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. മീറ്റിനെക്കുറിച്ചും

0: സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും കനറ ബാങ്ക് കൊമേഴ്സ്യൽ സർക്കിൾ കോഴിക്കോട് ജനറൽ മാനേജർ എം വിജയലക്ഷ്മി.
1: ഇറ്റ് ഈസ് ഇൻഡീഡ് എ പ്രഷർ, എ പ്രിവിലേജ് ഫോർ മീ ടു ബി ഹിയർ ടുഡേ ഇൻ ദിസ് ഓഗസ്റ്റ് എക്സ്പോർട്ടേഴ്സ് മീറ്റ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ വയനാട് representing Canara Bank. I congratulate our Kerala Exporters Forum for taking this strain, pain and bringing together government policy makers, business leaders, exporters and bankers in one platform. Such interactions are extremely important for us because the exports are not just about business. It is employment generation, it is dealing with foreign exchange earnings, it is showcasing our India's strength in the global market. So India is emerging as a strong global economic power, and the vision of Make in India as well as local to global is creating tremendous opportunities for our exporters. Kerala, with this rich strength, as already told by our previous speakers, Wayanad in particular has a unique identity in agriculture and plantation products that have premium international markets. I am of the firm opinion that the growth of exports require, means earlier people have also spoken about it, require three pillars, which is you visionary entrepreneurs, a market connectivity and timely financial support. This financial support, we Canara Bank come inside one among the means best PSUs who will be there with you.
0: വയനാട് ടു ദി വേൾഡ് ഗ്ലോബൽ മീറ്റിനെ കുറിച്ച് കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം സെക്രട്ടറി മുൻഷിദ് അലി.
2: എക്സ്പോർട്ടേഴ്സ് ഫ്രം എക്സിം കമ്മ്യൂണിറ്റി റേഡിയേറ്റിംഗ് ഇൻ ദി റേഞ്ച് ഓഫ് തിരുവനന്തപുരം ടു കാസർഗോഡ് ആൻഡ് സം അഡ്ജസന്റ് ഏരിയാസ് ഫ്രം കൂർ, കുശാലനഗർ എക്സെട്ര എക്സെട്ര ഇൻ വേരിയസ് സെക്ടേഴ്സ് ലൈക് സ്പൈസസ്, കോഫി, ജിഞ്ചർ, ദെൻ കം ഓൺ ടു മെഷിനറി, ഫുട്വെയർ എക്സെട്ര. ആൻഡ് യു ആർ ടുഗദർ ബ്രിങ് എ മോഡറേറ്റ് റവന്യൂ for the nation to make us a $5 trillion economy and set by Government of India. So we have been conducting a lot of programs, messages, seminars across the state, being at Calicut, Kannur, Kochi, etc. And for the first time we have reached out to Wayanad. As you all well aware, Wayanad be an aspirational district. And said by the Minister of Commerce, Government of India, the government has identified some specific unique products of Wayanad like honey, spices, paper, coffee, and there are a lot of potential exporters as well as young export communities from farmer produce company, farmer produce agencies, direct sellers. Since they are not at all known much about the clients and the compliance, the meetings, procedures which are from the for the products to be exported across the globe, we plan to conduct the similar one in Wayanad.
0: വയനാടിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയുമായി കൂടുതൽ ഫലപ്രദമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഗ്ലോബൽ കൺവെർജൻസ് മീറ്റ് 2026 എന്ന പരിപാടിയിലൂടെ നടന്നത്. കർഷകരും സംരംഭകരും കയറ്റുമതി മേഖലയിലുള്ളവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പുതിയ സാധ്യതകൾ സൃഷ്ടിക്കാനാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധന, ബ്രാൻഡിംഗ്, വിപണി ബന്ധങ്ങൾ എന്നിവയുടെ പ്രാധാന്യവും ഈ പരിപാടി മുന്നോട്ട് വയ്ക്കുന്നു. വയനാട്ടിൽ സംഘടിപ്പിക്കപ്പെട്ട വയനാട് ടു ദി വേൾഡ് ഗ്ലോബൽ കൺവെർജൻസ് മീറ്റ് 2026 റിപ്പോർട്ടാണ് നിങ്ങൾ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു.
1: വയലും വീടും

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട, ആദ്യം സേവിങ്സ്.
0: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ.
2: എന്നാലും ആ ജിമിക്കി
0: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 24,000, വടകര 23,070, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 12,500, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് 3,700 റോട്ടറി. നാളികേരം 1,000 പാലക്കാട് 21,500 രൂപ. പൊന്നാനി 14,500, കോഴിക്കോട് 14,510. മഞ്ചേരി ക്വിൻ്റലിന് 4,300, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 26,500 രൂപ, മാനന്തവാടി 23,500 രൂപ. ഗ്രീനേലം കോഴിക്കോട് കിലോഗ്രാമിന് 2,700 രൂപ, മാനന്തവാടി 3,300 രൂപ. അടയ്ക്ക 1,000, പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് കിൻഡലിന് 7,500, പുകയില മീനമ്പാളയം കിൻഡലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 36,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 30,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 10,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 6,700 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,700. ശർക്കര പാലക്കാട് കിൻഡലിന് 5,500, കോഴിക്കോട് 5,300, മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 13,000 രൂപ. കോഴിമുട്ട 100, കോഴിക്കോട് ലഗോൺ 650, മാനന്തവാടി ലഗോൺ 660 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,300 രൂപ. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,440, കോഴിക്കോട് 4,400, മാനന്തവാടി 4,450 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 3,800, മഞ്ചേരി 2,200, കോഴിക്കോട് 3,800, മാനന്തവാടി 3,200 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,700, ബോധന 3,650 രൂപ. മാനന്തവാടി അരി ഗന്ധകശാല 18,700 രൂപ, മട്ട 4,600, കുറുവ 4,500 രൂപ. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,500, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700 രൂപ. കടല കിൻഡലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,800 രൂപ. നെല്ല് മാനന്തവാടി മട്ട 2,500 രൂപ. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഇനി കാലാവസ്ഥാ അറിയിപ്പുകൾ കേൾക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയത്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും മിക്ക സ്ഥലങ്ങളിലും മഴ പെയ്തു. നാളെയും മറ്റന്നാളും കനത്ത മഴയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കൂടാതെ നാളെയും മറ്റന്നാളും കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ ഉപരിതല കാറ്റും വീശുവാൻ സാധ്യതയുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പിനും കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ മുന്നറിയിപ്പിനും സാധ്യതയുണ്ട്. അധികൃതരുടെ ഗതാഗത മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക. ആകാശവാണി കോഴിക്കോട് നിലയമാണ് കേട്ടുകൊണ്ടിരുന്നത്. കാലാവസ്ഥ.

മുന്നറിയിപ്പുകൾ. തയ്യാറാക്കിയത് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ്. അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണനേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. അഹമ്മദാബാദ് മെട്രോ വിപുലീകരണത്തിന് 2169 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. 5 സ്റ്റേഷനുകളുള്ള 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में.
0: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യം.

0: തുടങ്ങിയ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധ സേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: आपके आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും 2nd round കടന്നു. 1st round മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാൻഡ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14th പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3rd ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3rd ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് CNGക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ്ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റാ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 MW ശേഷിയുള്ള ഡാറ്റാ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ

0: അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്. യുവവാണി.

യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 1877 കോഴിക്കോടുള്ള സാമൂതിരിമാർ സ്ഥാപിച്ചതാണ് സാമോറിൻസ് ഗുരുവായൂരപ്പൻ കോളേജ്. ഇത് വെറും ഒരു കോളേജ് കെട്ടിടം മാത്രമല്ല, മലബാറിന്റെ എഴുത്തുകാർ, നേതാക്കൾ, കലാകാരന്മാർ എന്നിവർ അവരുടെ ശബ്ദം കണ്ടെത്തിയ വേദി കൂടിയാണ്. നമ്മുടെ നഗരം പോലെ തന്നെ സമ്പന്നമായ ചരിത്രമുള്ള ഒരിടമാണ് ഗുരുവായൂരപ്പൻ കോളേജ്. ഏകദേശം 1.5 നൂറ്റാണ്ടായി കേരളത്തിന്റെ ഭൗതികവും സാംസ്കാരികവുമായ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ കലാലയം. ആ പാരമ്പര്യത്തെ സംഗീത ലോകത്തേക്ക് കൊണ്ടുപോവാൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ZGC സ്വന്തം ബാൻഡ് ഗ്രൂപ്പായ റെസിസ്റ്റോ മ്യൂസിക്കയാണ്. ഇന്നത്തെ യുവവാണി ശ്രോതാക്കൾക്കായി മുന്നോട്ട് വയ്ക്കുന്നു റെസിസ്റ്റോ മ്യൂസിക്ക.

0: ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ റെസിസ്റ്റോ മ്യൂസിക്ക എന്ന ബാൻഡ് ഗ്രൂപ്പിലെ പ്രതിഭകൾ അവതരിപ്പിച്ച ഗാനങ്ങളാണ്. പാടിയവർ ആലേഖ്, ജിതൻ, ഭരത്, അനുശ്രീ, അവനിജ, ഗീതിക, ആൻ മേരി ലിയ, ശ്രീഹരി. കീബോർഡ് ആദിത്യൻ. ഗിറ്റാർ അനിരുദ്ധ്, ഡിനു. ക്ലാബ് ബോക്സ് വിവേക്. ഇന്നത്തെ യുവവാണി ഏവരും ആസ്വദിച്ചെന്നു കരുതുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിട. അവതരണം ഐശ്വര്യ സതീഷ്.
1: യുവവാണി സമാപിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ആകാശവാണി കോഴിക്കോട് റീൽ എഫ് എം പോഡ്കാസ്റ്റ്.

0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
0: റിയൽ എഫ് എം പോഡ്കാസ്റ്റിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ സിവിൽ സർവീസിലേക്കുള്ള തന്റെ യാത്രയെക്കുറിച്ച് തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അർജുൻ കാരിക്കുന്നത്ത് IRS പങ്കുവച്ച അനുഭവങ്ങൾ കേട്ടിരുന്നല്ലോ. അദ്ദേഹവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. കൂടെ ഫഹദ് റാസ.
2: ഒരു തവണ മാത്രമല്ലേ ഇന്റർവ്യൂ എത്തിയിട്ടുള്ളൂ, അതിൽ ക്വാളിഫൈ ചെയ്തു. അതിന്റെ ഒരു A to Z കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ഇന്റർവ്യൂ അനുഭവം?
3: ഇന്റർവ്യൂ കോള് കിട്ടുന്നു, മെയിൻസ് കഴിയുമ്പോൾ

0: 10 ലക്ഷത്തു നിന്ന് ഒരു 3000 പേരെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 800-1000 പേരോളമാണ് എല്ലാ വർഷവും ലിസ്റ്റിൽ വരുന്നത്.
1: ഇന്റർവ്യൂവിന് എത്തുന്നതിൽ നിന്ന് ഒരു 4-1 പേര്
0: മാത്രമേ. അപ്പോൾ നേരെ പോകുന്നു, ഇന്റർവ്യൂ ബോർഡ് ഉണ്ടാവും. ഇന്റർവ്യൂ ബോർഡിൽ ഒരു സീനിയർ ആയിട്ടുള്ള UPSC മെമ്പർ ഉണ്ടാവും, കൂടാതെ അക്കാഡമീഷ്യൻസ് ഉണ്ടാവും, റിട്ടയർഡ് ആർമി നേവി എയർ വൈസ് മാർഷൽസ് സെക്കൻഡ് ഇൻ ചീഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ചീഫ് ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവാം, അക്കാഡമീഷ്യൻസ് ഉണ്ടാവാം. എന്തൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് പോയാലും അത് അവർ ബ്രേക്ക് ചെയ്യാനുള്ള റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഒരു ഒരു പ്രിവിലേജ് സെറ്റ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ അത്രയും അക്കാഡമിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ്.
1: നമുക്കപ്പോൾ ഫേക്ക് ചെയ്യാൻ പറ്റില്ല,
0: ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഫേക്ക് ചെയ്താൽ പോലും വിത്തിൻ ഒരു 10 മിനിറ്റ് കൊണ്ട് അവരത് പൊളിച്ച് പിന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കി തരും നമ്മൾ ഫേക്ക് ആണെന്ന്. അപ്പം എൻ്റെ ഒരു ഇന്റർവ്യൂ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ഫസ്റ്റ് ചെയർപേഴ്സൺ ആയിരുന്നു, ചെയർപേഴ്സൺ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു.
1: ആരായിരുന്നു അത്?
0: ബണ്ടേ സാർ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഷീ വാസ് വൈസ് അഡ്മിറൽ, റിട്ടയർഡ് ആയിരുന്നു ആള്. എന്നിട്ട് ബോർഡിൽ വന്നിരുന്നു ഫസ്റ്റ്, നമ്മുടെ ഒരു കാഷ്വലി നമ്മളൊന്ന് കംഫർട്ടബിൾ ആക്കും. സെക്കൻഡ് അടുത്ത മെമ്പറിലേക്ക് ചോദിക്കും. അന്ന് കോവിഡ് വളരെയധികം നമ്മുടെ കേരളത്തിൽ സെക്കൻഡ് വേവ് നടക്കുന്ന സമയമായിരുന്നു. ബാക്കി ഇന്ത്യയിൽ എല്ലായിടത്തും ആ ഒരു കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുക, ഇന്ത്യയിൽ എല്ലായിടത്തും കുറയുന്നു പക്ഷേ കേരളത്തിൽ കൂടുന്നു. പക്ഷേ അതിൻ്റെ റീസൺസ് ആരും പറയുന്നില്ല. അപ്പം രണ്ടാമത് കർഷക സമരം നടക്കുന്ന സമയമായിരുന്നു, 3 പെഗാസസ് നടക്കുന്ന സമയമായിരുന്നു. അതും എൻ്റെ ഇൻ്റർവ്യൂ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷേ എങ്ങനെ ചോദിക്കുന്നു അറിയില്ല. അവർ ഫസ്റ്റ് കംഫർട്ട് സോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർ നമ്മളെ കംഫർട്ടാക്കുന്ന നമ്മുടെ അടുത്ത് നിന്ന് ലൈക്ക് ദേ വി ആർ കംഫർട്ടബിൾ എന്നൊരു ഇമേജ് വരുത്തിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്, എൻ്റെ ഹോബീസിൽ ഞാൻ എഴുതിയിരുന്നത് ഡിബേറ്റിങ്ങും സ്പീച്ചും ഇതുമൊക്കെ ആയിരുന്നു. പബ്ലിക് സ്പീക്കർ ആയിരുന്നു എന്നൊക്കെയായിരുന്നു എഴുതിയിരുന്നത്.
1: അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം മുമ്പ് ഉണ്ടായിരുന്നു?
0: ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ പബ്ലിക് സ്പീക്കിങ്ങും പിന്നെ സ്പീക്ക് ഫോർ ഇന്ത്യ, ഫെഡറൽ ബാങ്കിൻ്റെ ഓൾ കേരള എക്സ്റ്റംബർ സ്പീച്ച് കോമ്പറ്റീഷനും ഡിബേറ്റ് കോമ്പറ്റീഷനും ഒക്കെ പോയിരുന്നു. അപ്പോൾ അതും വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്പീച്ച് എന്നായിരുന്നു ആദ്യം ചോദ്യം. അപ്പം നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓക്കെ, നമ്മുടെ സീസറിൻ്റെ സ്പീച്ച് ഉണ്ട്, സോറി മാർക്ക് ആൻ്റണി സ്പീച്ച്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഓക്കെ, യു ആർ സ്റ്റാൻഡിങ് ആസ് മാർക്ക് ആൻ്റണി, യു റിസൈറ്റ് ദ സ്പീച്ച് എന്ന് പറഞ്ഞു.
1: പറഞ്ഞു കൊടുക്കുകയോ?
0: ആ പറഞ്ഞു. 1-2 സ്പീച്ച് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് റോമൻസ് ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡു യു നോ എനി അതർ ഗുഡ് സ്പീക്കേഴ്സ് ഫ്രോം ഇന്ത്യ ഹു വാസ് അവർ പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നെഹ്റു. നെഹ്റു സ്പീച്ച് അറിയുമെന്ന് ചോദിച്ചു, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അതും എന്നോട് റിസൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു.
1: അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ്.
0: അവിടെ ഇരുന്നു കൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യമായിരുന്നു, കമ്പയർ നെഹ്റു സ്പീച്ച് വിത്ത് മാർക്ക് ആൻ്റണി സ്പീച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് രണ്ടും കമ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് രണ്ട് എലമെൻസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലും സമയം വേണമെങ്കിൽ നമുക്ക് ചോദിക്കും, ക്യാൻ ഐ ടേക്ക് 30 seconds ടു തിങ്ക് ഓവർ ഇറ്റ് എന്ന് ചോദിച്ചു. സമ്മതിച്ചു. അപ്പോൾ ഞാൻ രണ്ട് സ്പീച്ചും വളരെയധികം ഇമോഷണലി ഹൈ ഇൻ കണ്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിക്ലമേഷൻ എന്ന് പറയും. രണ്ട് സ്പീച്ചും ഡിക്ലമേഷൻ ആയിരുന്നു. അപ്പോൾ നെഹ്റു സ്പീച്ച് ആണെങ്കിൽ ഒരു പുതിയതായിട്ട് ഇൻഡിപെൻഡൻറ്റ് കൺട്രിക്ക് ഒരു പ്രത്യാശ കൊടുക്കുന്നതായിരുന്നു. പക്ഷേ എന്തൊക്കെയായാലും മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ അവസാനം നടന്ന ബ്രൂട്ടസിനെ എല്ലാവരും കൂടി കൊന്നു. അപ്പോൾ അതൊരു നെഗറ്റീവ് കണ്ടറ്റേഷനാണ് എൻ്റെ ചെയ്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദേ വർ ലൈക്ക് ഓക്കെ കൺവിൻസ്. പിന്നെ അടുത്ത മെമ്പറുടെ അടുത്ത് പോയപ്പോഴേക്കും പെഗാസസ് എന്താണെന്ന് അറിയോ ചോദിച്ചു. പെഗാസസ് ഈസ് എ സ്പൈസ് സോഫ്റ്റ്വെയർ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഐ സെഡ് ലൈക്ക് വി ഡോണ്ട് ഹാവ് എനി റിപ്പോർട്ട്സ് വിച്ച് ഇസ് വാലിഡേറ്റിംഗ് ഇറ്റ്സ് യൂസേജ് ഇൻ ഇന്ത്യ, ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ സുപ്രീം കോർട്ട് എൻക്വയറി. പിന്നെ അടുത്ത ചോദിച്ചത്, ഓൺ ദിസ് ബിഹാഫ് യു ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ മാം, വിത്ത് ഹോം ടു ഡിബേറ്റ്? യു ഡിബേറ്റ് വിത്ത് യുവർ സെൽഫ്. അപ്പോൾ ഞാൻ 1 മിനിറ്റ് അതിന് ഫോറായിട്ട് സംസാരിക്കാം, 1 മിനിറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. ഞാൻ അതേമാതിരി ഡിബേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ
1: അപ്പോൾ മുൻപ് എടുത്തിട്ടുള്ള ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തതിൽ
0: വളരെയധികം സഹായിച്ചു. അതെ, കാരണം ഫ്ലോറും എഗെയിൻസ്റ്റും നമ്മൾ അതും ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വരാറില്ല സാധാരണ, ഫ്ലിപ്പായിട്ട് നമ്മൾ തന്നെ കൊടുക്കേണ്ടത്. പക്ഷെ അത് വളരെയധികം സഹായിച്ചു, കാരണം സ്പോണ്ടേനിയസ്ലി നമുക്ക് ഉത്തരങ്ങൾ വായി വരുന്നുണ്ട്. അതെ, ഇതൊക്കെയാണെങ്കിലും നാഷണൽ സെക്യൂരിറ്റി ഷുഡ് ബി ദർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ആ ഒരു ബാലൻസിങ് ടെക്നിക്ക് നമ്മൾ കൊടുത്തിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് അടുത്ത മെമ്പർ ചോദിച്ചു, ലൈക്ക് കേരളാസ് കോവിഡ് ഈസ് ഇൻക്രീസിംഗ് ബട്ട് ഓൾ ഇന്ത്യ ഇറ്റ് ഈസ് ഡിക്രീസിംഗ്, ഈസ് കേരള സ്റ്റേറ്റ് എ ഫെയിലിയർ എന്ന് ചോദിച്ചു. ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ, ലിറ്ററലി കേരള സ്റ്റേറ്റ് ഒരു ഫെയിലിയർ ആണോന്ന് ചോദിച്ചു. എന്താ ചിന്താഗതി, നമ്മളെന്തൊക്കെയായാലും ഒരു ബ്യൂറോക്രറ്റ്സ് ആണ്, സിവിൽ സർവൻസ് ആണ്, കേരള ഗവൺമെൻറ് ഫെയിലിയർ ആണോ എന്ന് ചോദിക്കുന്ന അതിന് ഉത്തരം പറയാൻ ഐ എം നോട്ട് എ പേഴ്സൺ. കാരണം ഏതൊരു ഗവൺമെൻറ് ആണെങ്കിലും അത് ഫെയിൽഡ് ആണോ സക്സസ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇറ്റ്സ് പീപ്പിൾ. അടുത്ത ഫെയിലിയർ ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് ഇറ്റ് ത്രൂ ദ നെക്സ്റ്റ് ഇലക്ഷൻസ്, പുതിയ ആളെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ പൊളൈറ്റ്ലി തന്നെ പറഞ്ഞു, മാഡം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വി ക്യാൻ കോൾ കേരള ഗവൺമെൻറ് ആസ് എ ഫെയിലിയർ. ദർ ഹാസ് ബീൻ സം ലാപ്സസ്, അത് നമ്മൾ അംഗീകരിക്കുന്നു, കാരണം ചില കോവിഡ് പ്രോട്ടോക്കോളിൽ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ബട്ട് ദ കേരള ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു സോൾവ് ഇറ്റ് ആൻഡ് മൂവിങ് ഫോർവേഡ്. ആൻഡ് ഇതൊരു അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ്, ആർക്കും അറിയില്ല ഇതിൻ്റെ ഇത്. സോ വി ആർ ഓൾസോ വർക്കിംഗ് ഓൺ ഇറ്റ്. ആൻഡ് കേരള വാസ് വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് വെർ ദ മെഡിക്കൽ സിസ്റ്റം ഡിഡ് ഇൻ കംപ്ലീറ്റ്ലി കൊളാപ്സ്. സോ ദാറ്റ് ഈസ് ഓൾ പോസിറ്റീവ്സ്, ബട്ട് ദർ ആർ മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആൻഡ് ഐ ടോൾ ലൈക്ക് മാഡം, ദെൻ ദ ഗവൺമെൻറ് is failed or not, I think I am not the right person to tell that. It should be proved through the next election. That is the test of a government's failure or this.
1: അന്ന് election നടന്നിട്ടില്ല.
0: ഇത് എന്റെ 2020 വരാൻ പോവാണ്, 2021 election നടക്കുകയായിരുന്നു. പിന്നെ ഈ പോയിന്റ് ഞാൻ എഴുതി, നിപ്പയും കോവിഡും

0: അങ്ങനത്തെ പല ഇൻസിഡൻസ് വന്നപ്പോഴും ദ കേരള വാസ് ദ സ്റ്റേറ്റ് വിച്ച് വാസ് ബാറ്റ്ലിംഗ് ആൻഡ് സോ വി ഹാവ് എക്സ്പീരിയൻസസ് വി ആർ ഗെയിൻഡ് എക്സ്പീരിയൻസസ് ബട്ട് മിസ്റ്റേക്സ് ഉണ്ട് ഇറ്റ്സ് ബീങ് കറക്റ്റഡ് ആൻഡ് മൂവിംഗ് ഫോർവേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിലും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഉണ്ട് അവരും സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് നൗ വി ആർ മൂവിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞു ഷി വാസ് സ്മൈലിംഗ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ദെൻ ഫൈനലി ലൈക്ക് എന്തായി ഡൽഹിയിൽ എവിടെയൊക്കെ കണ്ടു
1: കൂളായി
0: കൂളായി അപ്പോൾ ആ റോസ്റ്റിംഗ് സ്റ്റേജ് കഴിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ടു ബി ഹോണസ്റ്റ് ആ ഇന്റർവ്യൂ പാനലിൽ എത്തുമ്പോൾ നമുക്ക് ടെൻഷൻ വരും ഇപ്പം ആരാണെങ്കിലും എന്ത് പറഞ്ഞാലും പക്ഷെ നമ്മൾ മാക്സിമം ജെനുവിൻ ആവാൻ നോക്കുക ജെനുവിൻ എന്ന് പറയുമ്പോൾ വളരെയധികം എക്സ്ട്രീമിസ്റ്റ് ഒപ്പീനിയൻസ് പറയാതെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം ബോർഡിലുള്ളവരാണെങ്കിലും നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരു ബ്യൂറോക്രറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഗവൺമെന്റോ പ്രോ ഗവൺമെന്റോ ആന്റി ഗവൺമെന്റോ ആവേണ്ട കാര്യമില്ല നമ്മൾ വളരെയധികം ഒരു മിഡിൽ പാത്ത് എടുക്കുക പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറയാം ഹൗ ടു ഇംപ്രൂവ് ഫോർവേഡ് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കൊടുത്തിട്ട് പോസിറ്റീവ് നോട്ടിൽ ഇന്റർവ്യൂ ആണ് ഞാൻ എൻഡ് ചെയ്തത് എനിക്ക് ഇന്റർവ്യൂവിൽ ഒരു 180 മാർക്സ് ഉണ്ടായിരുന്നു ദാറ്റ് വാസ് എ ഡീസന്റ് ഒരു ഗുഡ് അബവ് മാർക്സ് ആയിരുന്നു
1: അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിരുന്നോ
0: ഒന്ന് രണ്ട് ബോർഡ് മെമ്പേഴ്സ് എന്നല്ലാതെ ബാക്കിയുള്ളവരുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈവൻ നമുക്ക് റെസ്പോൺസ് പോലും കിട്ടില്ല ബിക്കോസ് അത് അവർക്ക് റെസ്പോൺസ് തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല ദേ ജസ്റ്റ് വാണ്ട് ടു ഷോ ദാറ്റ് ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ലെറ്റ് യു ബി ഓപ്പൺ നിങ്ങൾ ഓപ്പൺ ആയിട്ട് എന്തൊക്കെ പറയാനുള്ള പറഞ്ഞോളൂ ഒന്ന് രണ്ട് ഈ മെമ്പറെ ചിരിച്ചു എന്ന് പറയുന്ന ഒഴിച്ച് ബാക്കി എല്ലാവരും എന്റെ ബോർഡ് മെമ്പറിലെ ഒരാൾ എന്റെ അടുത്ത് ക്വസ്റ്റിനേ ചോദിച്ചില്ല ആൾ എന്റെ ഹാൻഡ് ജെസ്റ്റേഴ്സും എന്റെ ഐ മൂവ്മെന്റ്സും അനലൈസ് ചെയ്യായിരുന്നു സോ ഐ തിങ്ക് മേ ബി ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ഗെസ്റ്റേഴ്സ് നമ്മൾ അവരെന്ന് എക്സ്പെക്ട് ചെയ്തു ബട്ട് നമ്മളൊരു പ്ലസന്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു ലെവലിൽ നമ്മൾ ഇരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്
1: ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പോസിറ്റീവ് ആയിട്ട് തന്നെയാണല്ലോ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുക ആ ഒരു സ്റ്റേജ് എങ്ങനെയായിരുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് വരെയുള്ള
0: ഏപ്രിൽ ആയിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞ ഡിസംബറിൽ മെയിൻസിന്റെ റിസൾട്ട് വരും ഒരു ഫെബ്രുവരി തൊട്ട് തന്നെ ഇന്റർവ്യൂ തുടങ്ങും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും ഇന്റർവ്യൂ കഴിഞ്ഞ് മെയിൽ റിസൾട്ട് വരും അതാണ് സാധാരണ ഇത് അപ്പൊ എന്റെ ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കൊക്കെ തീർന്നിരുന്നു പിന്നെ മാർച്ച് ഏപ്രിൽ ആയപ്പോഴേക്കും ഞാൻ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാൻ നിന്നില്ല കാരണം കിട്ടിയാലും ഇല്ലെങ്കിലും ലെറ്റ് അസ് ഗോ വിത്ത് ദ പ്രിപ്പറേഷൻ അപ്പൊ അടുത്ത പ്രിലിംസിലേക്കുള്ള സമയമായിരുന്നു അപ്പോഴേക്കും പ്രിലിംസ് പഠിക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു ഇന്റർവ്യൂ പീരീഡ് ഞാൻ പ്രിപ്പറേഷനിലേക്ക് ഡിവോട്ട് ചെയ്യാണ് ചെയ്തത് ആ ഇന്റർവ്യൂ കഴിഞ്ഞു തിരിച്ചത് ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് എടുക്കുന്നു തിരിച്ച് പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കിട്ടിയിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള നമ്മളൊരു ലെവലിലേക്ക് പോയാൽ എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യുന്ന മുന്നോട്ട് പോകുന്നു അപ്പോൾ ഞാൻ പ്രിലിംസ് പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോവാ ചെയ്തത്
1: ആ റിസൾട്ട് വന്ന ദിവസത്തെ എങ്ങനെയാണ് ഓർക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഒന്നായിട്ട് തീർച്ചയായിട്ടും ഇപ്പോഴും ഓർക്കുന്ന ഒരു നിമിഷം അതായിരിക്കും അതെങ്ങനെയാണ് ആ ഒരു മൊമെന്റ്
0: ആ മൊമെന്റ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 26 സെപ്റ്റംബർ 2021 20 പരീക്ഷയുടെ റിസൾട്ട് 21 ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അന്ന് ഞാനും എന്റെ അച്ഛന്റെ അമ്മ മുത്തശ്ശി എന്ന് പറയും മുത്തശ്ശി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അച്ഛനും അമ്മയൊക്കെ ഒരു കല്യാണത്തിനായിട്ട് തമിഴ്നാട് പോയിരിക്കുന്നു ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം രണ്ടു ദിവസം മുന്നേ ഞാൻ അച്ഛനടുത്ത് ഇങ്ങനെ ചോദിച്ചു അച്ഛ റിസൾട്ട് വരാനായി തോന്നുന്നു കയറിയില്ലെങ്കിൽ നമ്മുടെ പ്ലാൻസ് എന്താണെന്ന് ഞാനിങ്ങനെ അച്ഛൻ വളരെ ഫ്രണ്ട്ലിയാണ് അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം കയറിയാലും ഇല്ലെങ്കിലും അടുത്തതിന് പ്രിപ്പയർ അച്ഛൻ്റെ ആൻസർ വളരെ സോളിഡ് ആയിരുന്നു അപ്പോൾ റിസൾട്ട് വന്നു ഫസ്റ്റ് കാര്യം നമ്മൾ അറിയുന്നത് TVയിലൂടെയും പിന്നെ ഫ്രണ്ട്സ് വിളിച്ചിട്ടൊക്കെ ആയിരിക്കും പിന്നെ റിസൾട്ട് വന്നു 257 നമ്മൾ എനിക്ക് തോന്നുന്നു ഏതൊരാളും ചെയ്യുക ഒരു
1: 257
0: ആയിരുന്നു അപ്പോൾ ഇത് ഏതൊരു വ്യക്തിയും ചെയ്യുക ഒരു 10 തവണയെങ്കിലും നമ്മൾ റാങ്ക് ലിസ്റ്റ് എടുത്തു വെച്ച് നോക്കാം അല്ല നമ്മുടെ ഒരു ഉറപ്പ് വരുത്തണല്ലോ അത് കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷമായിരുന്നു മുത്തശ്ശിയും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഇപ്പോൾ പാലക്കാട് ഒരു നാട്ടിൻപുറമാണ് അപ്പോൾ കുറേ രാഷ്ട്രീയക്കാരും എല്ലാവരും സന്തോഷം അറിയിക്കാൻ വന്നിരുന്നു ബന്ധുക്കളെല്ലാവരും വന്നിരുന്നു പിന്നെ പല സംഘടനകളെ ആൾക്കാരും വന്നു ഒരു 3-4 ദിവസത്തോളം നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു
1: എയർലൈനായൊരു
0: അതെ പിന്നെ നമ്മളും ഇതായിരിക്കും നമ്മളൊരു 4 ദിവസം നമ്മുടെ ഫോണും ഇതും എല്ലാം റിംഗിങ് ആയിരിക്കും കൺഗ്രാചുലേഷൻ പറയാൻ വിളിക്കുന്നു ഓൾ ദി ബെസ്റ്റ് പറയാൻ വിളിക്കുന്നു പിന്നെ എല്ലാം നമ്മൾ ആ ഒരു സന്തോഷത്തിലാണ് ഈ പറഞ്ഞൊരു 3 വർഷത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഓക്കെ ഇത് മാത്രമല്ല ബട്ട് അതും കൂടി ചേർത്തിട്ടുള്ള ഒരു വേർത്ത് ഉണ്ടല്ലോ അച്ഛനും അമ്മയൊക്കെ പിറ്റേ ദിവസമാണ് വന്നത് പിന്നെ എല്ലാവരുമായിട്ട് വളരെ സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുള്ള വളരെയധികം കുറഞ്ഞ സമയം കിട്ടിയുള്ളൂ കാരണം വീട്ടിൽ ആരെങ്കിലുമൊക്കെ
1: വന്നുകൊണ്ടേയിരിക്കും
0: അതിഥികൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുള്ളൊരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആയിരുന്നു ഈ പറഞ്ഞൊരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിരുന്നു കാരണം എല്ലാ UPSC ആസ്പിറൻസും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൂമെൻ്റാണ് ഈ റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറയുന്നത് പേടിയും സന്തോഷം ഒരേപോലെ വരുന്ന ഒരു ഇതാണ്
1: അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് എല്ലാവരും സ്വപ്നം കണ്ട മറ്റ് അല്ലെങ്കിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് മസൂറിയിൽ എത്തുക എന്നുള്ളത് ആ ട്രെയിനിങ്ങിന് വേണ്ടി അറ്റൻഡ് ചെയ്യുക മസൂറിയിലെ ആ ഒരു ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ഉള്ള ഒരു എൻട്രി കൂടിയാണ് എല്ലാവരും തുടക്ക കാലം തൊട്ടേ സ്വപ്നം കാണുന്നത് ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു
0: ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് ആ ട്രെയിനിങ്ങിന് നമ്മൾ പറയുന്നത് അതൊരു ബേസിക് ഫൗണ്ടേഷൻ 3-3.5 മാസത്തിന്റെ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് അത് എല്ലാ സർവീസുകാർക്കും ഈ UPSC ഇപ്പം 800 പേരോളം എടുക്കുന്ന 800 പേർക്കും ഒരുമിച്ചായിരിക്കും ട്രെയിനിങ് 800 പേരിൽ എല്ലാവരും ചിലപ്പോൾ ജോയിൻ ചെയ്യണം എന്നില്ല ഒരു 500 പേരോളം മറ്റേ ജോയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ ബാക്കിയുള്ളവർ അടുത്ത പരീക്ഷയ്ക്ക്
1: തയ്യാറെടുക്കും
0: നമുക്ക് ലീവ് എടുക്കാം
1: അതെങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റേജിനെ കണ്ട് അതായത് ആദ്യം 257 റാങ്കിൽ വരുന്നു IRS കിട്ടും എന്ന് മനസ്സിലാകുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാൻ
0: പിന്നീട് ഞാൻ പ്രിലിംസ് വരുന്ന വർഷം പ്രിപ്പയർ ചെയ്തില്ല കാരണം ട്രെയിനിങ്ങിന്റെ ഇടയിൽ കൂടെ നമുക്ക് എക്സാം എഴുതുന്നതിൽ നിന്ന് നമുക്കൊരു

0: ബാൻ ഉണ്ട്, കാരണം ട്രെയിനിങ് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോവാതിരിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എഴുതണം തോന്നിയിരുന്നു. പിന്നെ എനിക്കും തോന്നി കേരളം ഞാൻ കംഫർട്ടബിളായി, കേരളത്തിൽ തന്നെയായിരുന്നു പോസ്റ്റിങ്ങും.
1: സ്വന്തം സംസ്ഥാനം കിട്ടാനുള്ള സാധ്യത കൂടുതലാണോ?
0: ഞങ്ങളുടെ സാധ്യത ഒട്ടും പറയാൻ പറ്റില്ല. ആ ഒരു വർഷത്തെ മിനിസ്ട്രിയിൽ നിന്ന് എന്താണ് ഒരു തീരുമാനം വരുന്നത്, ഇപ്പം ഞങ്ങൾക്കൊക്കെ ഓപ്ഷൻ കൊടുക്കാം, കേരളം, തമിഴ്നാട്, കർണാടകം. ആ വർഷം ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നിന്നുള്ള ഇത് അവർ ഓപ്റ്റ് ചെയ്ത സ്റ്റേറ്റ്സ് കൊടുക്കാമെന്നായിരുന്നു. പിന്നെ കേരളത്തിലേക്ക് എത്തി, കൊച്ചിയിൽ പോസ്റ്റിംഗ് വന്നു. അതുകൊണ്ട്
1: ആദ്യത്തെ എൻട്രി പോസ്റ്റിംഗ് എന്താണ്?
0: എൻട്രി പോസ്റ്റിംഗ് ലെവൽ 10 അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ആയിട്ടായിരിക്കും പോസ്റ്റിംഗ്. 4 വർഷം കഴിഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കും പോസ്റ്റിംഗ്. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞാൽ ജോയിന്റ് കമ്മീഷണറായിരിക്കും. നമുക്കിപ്പോൾ IRS പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ IRS ഇൻകം ടാക്സ് എന്നുള്ള വിഭാഗത്തിലാണ്. അതിൽ നമുക്ക് മൊത്തം 16 നമുക്ക് നമ്മുടെ സ്വന്തം സ്റ്റേറ്റിൽ നിൽക്കാം.
1: തുടർച്ചയായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? മൊത്തം സർവീസ് കാലയളവ്
0: തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 8 കഴിഞ്ഞ് 2 പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജോയിന്റ് കമ്മീഷണർ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ ഒന്ന് റീജിയനിലെ പുറത്ത് പോകേണ്ടി വരും. പിന്നെ 2 കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞ് പിന്നെയും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ മൊത്തം 16 ചെയ്യും.
1: അപ്പോൾ ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നത് കേരളത്തിന് പുറത്താണെങ്കിലോ?
0: എല്ലാ വർഷവും ഇതിൽ ജനറൽ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പം നമുക്ക് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുക്കാം, അവർ ആ സ്റ്റേറ്റിലത്തെ വേക്കൻസി നോക്കും. വേക്കൻസി നോക്കിയിട്ട് നേരത്തെ ഒരു കർണാടകയിലുള്ള ഒരാളാണ്, ഒരു 4 കഴിഞ്ഞ് കേരളത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. കൊടുത്തിട്ട് കേരളത്തിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ കിട്ടും. കേരളത്തിൽ കിട്ടി തുടങ്ങിയ 16 ആ കിട്ടുന്ന സമയം തൊട്ടാണ് കാലിക്കറ്റ്. അപ്പൊ പിന്നെ കംഫർട്ടബിൾ ഒരു പോസ്റ്റ്. പിന്നെ ഹോം പോസ്റ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു
1: പോസ്റ്റിംഗ്
0: സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മുടെ 3.5 ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അത് മുസൂരിയിൽ നടക്കും, ചിലപ്പോൾ ഗുരുഗാണിൽ നടക്കും, 3-4 അക്കാഡമീസ് ഉണ്ട്, എവിടെ വേണമെങ്കിലും നടത്താം. അതിന്റെ ബേസിക്സ് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ, ബേസിക്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, എത്തിക്സ് ഉണ്ടാവും. പിന്നെ മോർ ദാൻ പഠിക്കലിനെക്കാട്ടിലും ഫിസിക്കൽ എക്സസൈസ് അപ്പം തന്നെ നമുക്ക് തുടങ്ങും. രാവിലെ 6-7 കമ്പൽസറി. അവിടെ പിന്നെ ഏത് അക്കാഡമീസിലാണെങ്കിലും, ഏത് സർവീസിലും, ഏത് അക്കാഡമീസിലും 6-7 കമ്പൽസറി ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 7-9 നമുക്ക് ബ്രേക്ക് ഉണ്ടാവും. 9 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. 10 ക്ലാസ് തുടങ്ങുന്നു. വൈകുന്നേരം 5 ക്ലാസ്സാണ്. പിന്നെ ഈവനിങ് സ്പോർട്സ്, ഒരു എനിക്ക് തോന്നുന്നു 2 സ്പോർട്സ് ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ടപ്പോഴേക്കും ഡിന്നർ ആവുന്നു. നമ്മൾ ആ ഒരു സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് ആ ഒരു കുറേ കൂടെ ഒരു ഡിസിപ്ലിൻഡ് ഒരു സൈക്കിൾ നമുക്ക് കിട്ടും. ഈ പറഞ്ഞ ഒരു ടൈമിങ്സിലാണെങ്കിൽ നമ്മൾ അത്ര പേരൊക്കെ നമ്മുടെ ഓവർ നൈറ്റ് ഒക്കെ ആയിരിക്കും ഇരുന്ന് പഠിക്കുന്നുണ്ടാവുക UPSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. നമുക്ക് അതൊക്കെ ആ ഒരു എന്താ പറയുക സർക്കേഡിയൻ റിത്തം ഒക്കെ ബയോളജിക്കൽ ക്ലോക്ക് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്.
1: എന്നാൽ ഈ മസൂറിയിലൊക്കെ രാവിലെ 6 എണീറ്റ് ഗ്രൗണ്ടിലെത്താൻ
0: ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. തണുപ്പും ഇതൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നെ ആ ഒരു സ്ട്രിക്റ്റ് ആണ്, അക്കാഡമീസ് ഏതെടുത്താലും സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് റൂൾസ് റൂൾസ് ആണ്, അതിലൊരു കോംപ്രമൈസ് ഇല്ല. 6 5:55 അവിടെ എത്തണം.
1: പണിഷ്മെന്റ് ഉണ്ടോ?
0: പണിഷ്മെന്റ് ഉണ്ട്, മെമ്മോ ഉണ്ടാവും, ഓരോ ഡിഫറെന്റ് രീതിക്കുള്ള പണിഷ്മെന്റ്സ് ഉണ്ടാവും.
1: ഗ്രൗണ്ടിലൊക്കെ എത്താൻ വൈകി കഴിഞ്ഞാൽ എന്താണ്
0: പണിഷ്മെന്റ് ഉണ്ടാവും? മോസ്റ്റ്ലി ഒന്നുകിൽ എക്സ്ട്രാ ചെയ്യേണ്ടി വരും, ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മള് 1 ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈവനിങ് എക്സ്ട്രാ വല്ല പ്ലേയിങ് ഗെയിംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഗെയിംസ് 1 കളിക്കേണ്ടി വരും. അപ്പൊ അതും പിന്നെ
1: കിട്ടിയിട്ടുണ്ട്.
0: പിന്നെ യോഗയുണ്ട്, യോഗ കമ്പൽസറി ആണ്. പിന്നെ ഏറ്റവും ഗുണം ഫൗണ്ടേഷൻ കോഴ്സ് ഏത് അക്കാഡമി ചെയ്താലും ഭാരദർശൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞൊരു ഓൾ ഇന്ത്യ ഡേയ്സ് ഉണ്ട്, ഓരോ സ്റ്റേറ്റിന്റെ ഇത് എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കുറേ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഉണ്ട്. നമ്മൾ പാക്ഡ് ആയിരിക്കും, ടൈറ്റ് പാക്ഡ് ആയിരിക്കും. നാളെ ചിലപ്പോൾ പ്രോഗ്രാം ഉണ്ടാവും, നാളെ ഒരു PPT ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മളെ കുറെ കൂടെ എല്ലാവരുടെ ജെല്ലി ചെയ്ത് ആ ഒരു ബാച്ചിൽ എല്ലാവരുടെ ജെല്ലി ചെയ്യാൻ നമ്മളെ സഹായിക്കും. പിന്നെ മെയിൻ ട്രെയിനിങ്ങിലേക്ക് പോകുന്നതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. കാരണം മറ്റേ മെയിൻ ട്രെയിനിങ് ഇപ്പോൾ IRS ആണെങ്കിൽ നാഗ്പൂരാണ് ഞങ്ങളുടെ ഒരു 1.5-2 ട്രെയിനിങ്. IPS ആണെങ്കിൽ ഹൈദരാബാദാണ്. IAS ആണെങ്കിൽ മുസൂരി തന്നെയാണ്. കസ്റ്റംസ് ആണെങ്കിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പാലാസമുദ്രത്തിലാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ 2 ട്രെയിനിങ് ആണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് നമ്മുടെ നോർമൽ UPSC ലൈഫ് എന്ന് ഈ ഒരു ലൈഫിലേക്ക്. കാരണം ആ അക്കാഡമിയിൽ, മെയിൻ പാരന്റ് അക്കാഡമിയിൽ വരുന്നത് തൊട്ട് നമുക്ക് നമ്മൾ ഏതാണോ സർവീസ് അതിനെക്കുറിച്ചായിരിക്കും നമ്മളെ പഠിപ്പിക്കുക. ഇപ്പം ഇൻകം ടാക്സ് ആണെങ്കിൽ ഇൻകം ടാക്സ് ലോയും ആക്ടിനെ കുറിച്ചും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. പോലീസിലാണെങ്കിൽ IPC CRPC ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പം അത് കണ്ടന്റ് ഹെവിയാണ്, അത് വളരെയധികം സമയവും ഇതൊക്കെ ഉള്ളതാണ്.
1: അപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ച അത്ര തന്നെ ഹെവി ആയിട്ട് അത് കഴിഞ്ഞാലും
0: പഠിക്കാനുണ്ട്. അതെല്ലാ സർവീസിലുണ്ട്, പഠിക്കാനുണ്ട്. നമ്മൾ ഫിസിക്കലി, ഇപ്പോൾ ചിലവർ പറഞ്ഞാൽ മിക്കവരും പരീക്ഷ കഴിയുന്നിടത്തോളം എല്ലാവരും ഫിസിക്കലി വളരെ ഇനാക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ എയ്തർ യു ഡു അല്ലെങ്കിൽ പണിഷ്മെന്റ് വാങ്ങിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസും എല്ലാം കമ്പൽസറി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. പക്ഷെ അതൊരു കണക്കിന് നല്ലതുമാണ്. നമ്മൾ അതുവരെ നമ്മൾ കുറച്ചുകൂടി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, കഴിക്കുന്നു, പഠിക്കുന്നു, കിടക്കുന്നു. അത് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെൽത്ത് കൂടി ഒന്ന് ബെനിഫിഷ്യൽ ആവാനായിട്ട് സഹായിക്കും. നാഗ്പൂർ IRS അക്കാഡമി എന്ന് പറഞ്ഞാൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ IRS ഓഫീസേഴ്സാണ് വന്ന് ക്ലാസ്സസ് എടുക്കുന്നത്. നമുക്ക് അത്രയും എക്സ്പോഷർ കിട്ടുകയാണ്. ഇപ്പോൾ IPS ആണെങ്കിൽ സീനിയർ മോസ്റ്റ് IPS ഓഫീസേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മുടെ സബ്ജക്ട് നോളജ് വളരെയധികം കൂട്ടാനും സഹായിക്കും. പ്ലസ് അറ്റ് ദ സെയിം ടൈം ഫിസിക്കലി നമ്മൾ കുറെ കൂടെ ആക്റ്റീവ് ആവുകയും ചെയ്യും.
1: നെറ്റ്വർക്കിംഗ് അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? എല്ലാ സർവീസിലുള്ള ആളുകളും എത്തുന്നു. ആ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്?
0: ഇപ്പോൾ ഈ പറഞ്ഞവർ മുസൂരിയിലോ അല്ലെങ്കിൽ ഗുഡ്ഗാണിലോ എവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാ സർവീസിനുള്ള ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഫ്രഷ് ന്യൂ ആണ് അവിടേക്ക്. അപ്പോൾ നമുക്ക് പല കൺസേൺസും ഉണ്ടാവും, പല ഇതും ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ഡിസ്കസ്

0: ചെയ്യും. പിന്നെ പല ക്ലബ്സ് ഉണ്ടാവും, അപ്പം അതൊക്കെ വഴിക്ക് നമ്മൾ കുറെ കൂടെ ജെല്ലാവും എല്ലാവരും തമ്മിൽ. പിന്നെ ഒരുപാട് ട്രക്കിങ്സ് ഉണ്ടാവും അവിടെയും. ഇതാ ഞാൻ പറഞ്ഞു, ഒരു ട്രക്കിങ്സ് ഓപ്ഷനിലല്ല, കമ്പൽസറി ട്രക്കിങ്സ് ആയിരിക്കും. നമ്മളെല്ലാം ഇപ്പം ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ട്രക്കിംഗ് കുറച്ചുകൂടി എന്താ പറയുക, ഫിസിക്കലി എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, കൂടെയുള്ള ആൾ ചിലപ്പോൾ നമ്മളപ്പോഴായിരിക്കും സപ്പോർട്ട് ചെയ്യുക, അപ്പോൾ അതുവഴിക്കായിരിക്കും നമ്മളൊരു ബോണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ രാജ്യത്ത് ഓരോ സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് ആയാലും ഇന്ന് അല്ലെങ്കിൽ നാളെ ഔദ്യോഗികപരമായിട്ടുള്ള ആവശ്യങ്ങളും വരും, പേഴ്സണലായിട്ടുള്ള ആവശ്യം വരും. അപ്പം ഇവരുമായിട്ടുള്ളെല്ലാം ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കുറെ കൂടെ ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻകം ടാക്സ്, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ IRS ഇൻകം ടാക്സാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സെർച്ചിന് പോവാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പോലീസ് ഫോഴ്സ് വേണം, സ്റ്റേറ്റ് പോലീസിൻ്റെ പോലീസ് ഫോഴ്സ് വേണം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബാച്ച് മേറ്റോ നമ്മുടെ സീനിയറോ ആയിരിക്കും ചിലപ്പോൾ അവിടുത്തെ ACPO CPO. അപ്പോൾ നമുക്ക് നോർമൽ റൂട്ടിൽ കൂടെ കിട്ടും, കിട്ടില്ല എന്നല്ല, പക്ഷെ നമ്മളൊരു ഒരു ഫോൺ വിളിച്ചാൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അർജൻറ് ആണ്, അപ്പോൾ അവർ ആ ഒരു നമ്മുടെ ആ ഒരു ബോണ്ട് കൊണ്ട്, അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ കാര്യം പോലും ആ ഒരു ബോണ്ടിങ് കൊണ്ട് നടക്കും. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ ഒബ്വിയസ്ലി നമ്മുടെ പല പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കൺസേൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ടാവും, അപ്പോൾ അവിടെ അവർ അറിയാം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോത്ത് ഒഫീഷ്യലി ആൻഡ് പേഴ്സണലി അവർ ഈ പറഞ്ഞതുപോലെ എല്ലാം ഹെൽപ്പ് ചെയ്യും സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൊണ്ട്.
1: തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ IAS IPS പോലുള്ളതിനൊക്കെ കാഡർ വരുമ്പോൾ ഭാഷ പഠിപ്പിക്കുമെന്ന് പറയാറുണ്ട്, അത് IRS-നുണ്ടോ?
0: ആക്ച്വലി IRS-ന് അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഇല്ല ഞങ്ങൾക്ക്, കാരണം ഇത് ഓൾ ഇന്ത്യ സർവീസ് ആയതുകൊണ്ട് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ബേസ് മിനിമം. ഹിന്ദി ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നെ ഉണ്ട് അക്കാഡമിയിൽ, ഇംഗ്ലീഷ് എക്സ്പെക്റ്റഡ് ആണ് നമ്മുടെ അടുത്ത്, ഇംഗ്ലീഷും ഒരു പേപ്പർ ഉണ്ട്. പിന്നെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോയാലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണോ വേണ്ടോ എന്നുള്ള നമ്മുടെ ഒരു ഇതാണ്. IAS-ൽ IPS-ൽ അത് കമ്പൽസറി ആണ്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കമ്പൽഷൻ നമുക്കില്ല. പക്ഷേ വർക്ക് ഈസി ആവാൻ നമ്മളത് പഠിക്കുന്നത് നല്ലതായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കന്നഡയാണെങ്കിൽ കന്നഡ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക്സ് എങ്കിലും. നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ചിലപ്പോൾ മെജോറിറ്റിയും ലോക്കൽ ആൾക്കാരായിരിക്കും, അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഏതെങ്കിലും സെൻസിറ്റീവ് പോസ്റ്റിലാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നമുക്ക് അറിയണം, അല്ലെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞൊരു ലോക്കൽ കൾച്ചർ കൂടി നമുക്ക് ഇംബൈബ് ചെയ്താൽ നമുക്ക് കുറെ കൂടെ എളുപ്പമായിരിക്കും. ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണെങ്കിലും എല്ലാം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് പഠിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കേരളത്തിലുള്ളിടത്തോളം കാലം എനിക്ക് അതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല, പക്ഷേ എവിടെയാണെങ്കിലും അത് പഠിക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം.
1: ഫൗണ്ടേഷൻ കോഴ്സിന് ശേഷം നാഗ്പൂർ ട്രെയിനിങ് 2 വർഷം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽ പുറകോട്ട് പോയാൽ നമുക്ക് ആ ട്രെയിനിങ്ങിൽ പൂർണ്ണമായിട്ടും അത് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ്
0: ഭവിഷ്യത്ത്, അതെല്ലാ അക്കാഡമിയിലും ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. UPSC കഴിഞ്ഞ അക്കാഡമിയിൽ ട്രെയിനിങ് നാഗ്പൂരാണെങ്കിൽ പേപ്പേഴ്സ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്, ഒരു 10-20 പേപ്പേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. നല്ല പാടുള്ള പേപ്പേഴ്സാണ്, കാരണം ഇൻകം ടാക്സ് ആക്ട് നമ്മളുമായിട്ട് ഒരു ബന്ധം അതുവരെ ഉണ്ടായിരുന്നില്ല. ഞാൻ BTech കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, അപ്പോൾ നല്ല കോച്ചിങ് ആയിരിക്കും. ഇപ്പോൾ നാഗ്പൂരാണെങ്കിൽ എനിക്കറിയാം അവിടെ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷെ പഠിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ എക്സാംസ് എന്തെങ്കിലും വശാൽ ക്ലിയർ ആയില്ലെങ്കിൽ അവർ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു ചാൻസ് കൂടി തരും എഴുതാനായിട്ട്. പിന്നെ ഐ തിങ്ക് 1-2 ചാൻസ് കൂടി ഉണ്ട് അത് ക്ലിയർ ആവാനായിട്ട്. ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ IRS ഡെസിഗ്നേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും. പിന്നെ പൊതുവെ എല്ലാവരും 2 അറ്റംപ്റ്റ് കഴിയുമ്പോഴേക്കും അതിൽ ക്ലിയർ ആവുന്നതാണ്,
1: കപ്പാസിറ്റി ഉള്ളവരാണല്ലോ ഇത് ക്ലിയർ
0: വരുന്നത്. അതെ, അപ്പോൾ അതിന് കപ്പാസിറ്റി ഉള്ളവരാണ് വരുന്നതും. പിന്നെ ലൈക്ക് അവർ ഹെൽപ്പും ചെയ്യും. ഇപ്പം ഇൻ കേസ് ഏതെങ്കിലും ഒരു പേപ്പറിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ് ഉണ്ട് അവിടെ, ഫാക്കൽറ്റീസ് എല്ലാം IRS ഓഫീസേഴ്സ് ആയിരിക്കും ഉണ്ടാവും അവിടെ. അപ്പോൾ പിന്നെ അവരെന്തായാലും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ IPS-ലും ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് സ്വിമ്മിംഗ് അറിയില്ല, ഇനി എന്ത് ചെയ്യും? പക്ഷെ അത് വേറെ ഓപ്ഷൻ, അത് പഠിക്കുന്നു, അത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് ക്ലിയർ ആണ്. പിന്നെ ഹെൽപ്പ് ചെയ്യും. ഏത് അക്കാഡമീസ് ആണെങ്കിലും അവർക്ക് അൾട്ടിമേറ്റ്ലി കോളേജ് പോലെ നമ്മളെ അവിടെ തോൽപ്പിച്ചിട്ട് അവർക്കൊന്നും കാര്യമില്ല, കാരണം ഓഫീസേഴ്സ് ഇത്രയും നമ്പേഴ്സ് വേണം പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യും. പിന്നെ 1-2 അറ്റംപ്റ്റും തരും, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ.
1: ക്ലിയർ ചെയ്ത് പോസ്റ്റിംഗിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് പറഞ്ഞു റെയ്ഡ് ഉണ്ടായിരിക്കുന്നത്, ഈ എന്തൊക്കെയാണ് ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്?
0: IRS-ലെ ജോലിയുടെ നേച്ചർ പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പോസ്റ്റിംഗ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആയിട്ടായിരിക്കും. ഏതെങ്കിലും ജില്ലയിലായിരിക്കാം. മോസ്റ്റ്ലി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻകം ടാക്സിൻ്റെ കൊച്ചിയിലാണ്. 4-5 മേജർ ഓഫീസേഴ്സ് കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്, പിന്നെ തിരുവനന്തപുരത്തുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മേജർ ഓഫീസേഴ്സ് വരുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും 1-2 പോസ്റ്റുകളുണ്ടാവും. അപ്പോൾ 2 വിഭാഗമായിട്ടാണ് ഇതിനകത്ത് വരുന്നത് ഇൻകം ടാക്സിൽ. ഒന്ന് ഈ പറഞ്ഞ ഒരു അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം വരുന്നുണ്ട്. അസസ്മെൻ്റ് എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ എല്ലാ വർഷവും ITR ഫയൽ ചെയ്യുന്നുണ്ട്. ITR ഫയൽ ചെയ്യുന്നതിൽ എല്ലാം കറക്റ്റ് അല്ലേ. ഇപ്പോൾ ഒരാളുടെ ഇൻകം, ഇപ്പം ഞാനൊരു 10 ലക്ഷമാണ് ഇൻകം കാണിച്ചിരിക്കുന്നത്, പക്ഷേ എൻ്റെ ബാങ്കിൽ ഒരു 15 ലക്ഷം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻകവും എൻ്റെ ബാങ്കും തമ്മിലുള്ളൊരു അന്തരമുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു പെശകുണ്ടെന്നുള്ളത് സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം നോക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റം അത് നോക്കിയിട്ട് നമുക്ക് നോട്ടീസ് അയക്കാം, അത് ക്ലാരിഫിക്കേഷൻ ഈ പറഞ്ഞ ഈ വ്യക്തിയോട് ചോദിക്കുക. അതാണ് അസസ്മെൻ്റ്. കുറേ കൂടെ അവരുടെ ടാക്സ് അസസ് ചെയ്യാണ്. ആദ്യത്തെ ഒരു വർഷം ഞാൻ അതിലായിരുന്നു ഇരുന്നിരുന്നത്, അസസ്മെൻറ്റിലായിരുന്നു ഇരുന്നിരുന്നത്, കൊച്ചിയിലായിരുന്നു ഇരുന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ വിഭാഗമാണ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അത് കുറേ കൂടെ ഫീൽഡ് ഓറിയൻറ്റഡ് ആണ്. സെർച്ച് നടത്തുന്നു, സർവേ നടത്തുന്നു, ഈ പറഞ്ഞ സോ കോൾഡ് റെയ്ഡ് നടത്തുന്നു. അപ്പോൾ അതൊരു കുറെ കൂടെ ഇൻട്രൂസീവ് ആക്ഷൻ ആണ്. നമ്മൾ ഒരാളുടെ വീട്ടിലോ ഫാക്ടറിയിലോ പോയിട്ട് അത് നമ്മുടെ ടെമ്പററി നമ്മുടെ കസ്റ്റഡിയിലാക്കിയിട്ട് ആ ഫാക്ടറി, അപ്പോൾ അതിനൊക്കെ നമ്മൾ വളരെയധികം ടാക്സ് ഇവേഷൻ നടന്നു എന്നുള്ളതിൻ്റെ നമുക്ക് നല്ല ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻട്രൂസീവ് ആക്ഷന് പോകുള്ളൂ. കാരണം അത് കുറെ കൂടെ ഒരാളുടെ പ്രൈവസി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻസും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അൺ അക്കൗണ്ടഡ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ടോ ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അവസാനം

0: അതിൻ്റെ ബേസിസിൽ ഇദ്ദേഹത്തിൻ്റെ അസസ്മെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻട്രൂസീവ് ആക്ഷൻ ആണ് നമ്മുടെ മെയിൻലി ഒരു ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൻ്റെ വരുന്നത്. ഈ രണ്ടാണ് മേജർ ഡിവിഷൻസ് വരുന്ന ഇൻകം. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് കുറേ കൂടെ പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മൂന്നൊരു മേജർ വെർട്ടിക്കൽ. പിന്നെ ഇപ്പോൾ പുതിയ വെർട്ടിക്കൽസ് വരുന്നത് നമ്മുടെ ഫോറിൻ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർ ഫോറിനിൽ പ്രോപ്പർട്ടി അക്വയർ ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അറിയിക്കാതിരിക്കുകയാണ്. അപ്പോൾ അതിന് ഫോറിൻ അസറ്റ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഉണ്ട്. അവർ ഈ പറഞ്ഞവർ, നമ്മൾ പല കൺട്രീസുമായിട്ട് നമുക്ക് എംഒയു ഉണ്ട്, ദുബായ് ആയിട്ടോ യു എ ആയിട്ടൊക്കെ നമുക്ക് എംഒ യുസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻസിന് അവിടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവർ നമ്മളെ റിപ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യും. അത് വെരിഫൈ ചെയ്യാനായിട്ട് സ്പെസിഫിക് ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഇൻ്റലിജൻസ് യൂണിറ്റ് വേറെ ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. അവരിപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻസും ബാങ്ക് സ്റ്റേറ്റ്മെൻസും നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഡിസിമിനേറ്റ് ചെയ്ത് എൻക്വയറി ചെയ്യുന്ന യൂണിറ്റ്സ് ഉണ്ട്. അങ്ങനെ ബിനാമി പ്രൊഹിബിഷൻ യൂണിറ്റ്സ് ഉണ്ട്. ഇൻകം ടാക്സിൽ മൂന്ന് ആക്ടുകളാണ് മെയിൻലി നമ്മുടെ കൺസേണിൽ വരുന്നത്. ഒന്ന് ഇൻകം ടാക്സ് ആക്ട് 1961 വന്നതാണ്, പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് വരാൻ പോവാണ്. പിന്നെ നമ്മുടെ ബിനാമി പ്രൊഹിബിഷൻ ആക്ട്, ബിനാമി പ്രോപ്പർട്ടി. എൻ്റെ സ്വത്ത് വെച്ച് ഞാൻ വേറൊരാളുടെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചു, പക്ഷെ അത് അനുഭവിക്കുന്ന ഞാൻ. അപ്പം അതുവഴിക്ക് ഉണ്ടാകുന്ന ടാക്സ് ഇവേഷൻ അന്വേഷിക്കാനാണ് ബിനാമി പ്രൊഹിബിഷൻ ആക്ട്. അതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ നമ്മുടെ ബ്ലാക്ക് മണി ആക്ട്. ഇപ്പം നമ്മൾ ഫോറിൻ അസറ്റിന് പറയുന്ന പേരാണ് നമ്മുടെ സാധാരണ എല്ലാവരും ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ അൺഅക്കൗണ്ടഡ് ക്യാഷിനാണ്. പക്ഷേ ഫോറിൻ അസറ്റ് അല്ലെങ്കിൽ ഫോറിൻ മണി ഉണ്ട്, പക്ഷെ അതിവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിനാണ് ബ്ലാക്ക് മണി ആക്ട്. അപ്പോൾ ഈ മൂന്ന് ആക്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർവ്യൂവിൽ മെയിൻലി വരുന്നത്. പിന്നെ ചെറിയ ചെറിയ ആക്ട് വേറെ ഉണ്ടാവും. പക്ഷേ ഇതാണ് മൂന്ന് മേജർ ആക്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഫിനാൻഷ്യലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സർവീസ് ആണിത്.
1: അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സർവീസിന്റെ ഒരു ഭാഗമാകുമ്പോൾ പ്രത്യേകിച്ചും പോളിസി മേക്കിംഗിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആരാധകരും ഒരുപാട് ഉണ്ടാകും, ശത്രുക്കൾ അത്ര തന്നെ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സ്റ്റേജിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്?
0: നമ്മളൊരു കാര്യം വളരെ ക്ലിയർ ആയിരിക്കാം, നമ്മളൊരിക്കലും ഒരു പോസ്റ്റ് ബേസ്ഡ് ആയിരിക്കരുത് നമ്മുടെ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ആണ്. ഇന്ന് ഈ പോസ്റ്റ് ആണെങ്കിൽ ഇതിന് മേ ബി ടുമാറോ വേറെ പോസ്റ്റ് ആയിരിക്കും, ഗവൺമെന്റ് ക്യാൻ ഡിസൈഡ്.
1: അതെ,
0: അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഡിസിഷനിൽ ഒരു പകുതി വരെ പോകും. കാരണം നമ്മൾ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കത് ചെയ്യണം. വിത്ത് സീനിയേഴ്സിന്റെ എല്ലാം പെർമിഷൻ ഉണ്ട്, എല്ലാ അപ്രൂവൽസും ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർവേഡ്. പിന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന ശത്രുക്കൾ ഉണ്ടാകുമായിരിക്കും, പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരായിരിക്കും. ഇത് നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ്, ഇതിൽ നത്തിങ് പേഴ്സണൽ. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം ആരാധകരുണ്ടായിരുന്നു, അതെനിക്ക് തോന്നുന്നത് സിവിൽ സർവീസിൻ്റെ ആ ഒരു സോക്കോൾഡ് ഗ്ലാമറിൽ ആൾക്കാർ എപ്പോഴും ഒരു ഇതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ആ ഒരു ആരാധകർ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കണ്ടിട്ട് വേണം ആരാധകരുണ്ടാവാനായിട്ട്. അല്ലാതെ നമ്മുടെ പോസ്റ്റോ ഇതിനെ ഉപരിയായിട്ട് ശത്രുക്കളാണെങ്കിലും ആരാധകരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ശരിയാണോ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാവുന്നവർ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
1: അപ്പോൾ കരിയറിന്റെ കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. ഇനി അതോടൊപ്പം തന്നെ ഒരു സ്റ്റേജിൽ നമ്മുടെ കരിയറിൽ വലിയൊരു ഷിഫ്റ്റ് വരികയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ താങ്കളുടെ കാര്യം പറയുകയാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന കോളേജ് ലൈഫിൽ നിന്നും രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് എല്ലാം മാറി മുഴുവനായിട്ട് ഇത്രയും ഗൗരവമുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തുന്നു, അതിനുള്ള ട്രെയിനിങ് എത്തുന്നു, പുതിയ സർവീസിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ പാഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇത് അതിന്റെ ഭാഗമായിരുന്നു. എങ്കിലും ഇതല്ലാത്ത നേരത്തെ ഇപ്പോൾ ഇന്റർവ്യൂവിന് സഹായിച്ചു എന്ന് പറഞ്ഞ ഡിബേറ്റിംഗ്, പ്രസംഗ മത്സരങ്ങൾ, വായന, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന്റെ കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
0: സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രിപ്പറേഷന്റെ മൂന്ന് വർഷത്തില് കാര്യമായിട്ട് ഒരു ഹോബീസ് ഒന്നും നടന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സർവീസിൽ കയറിയിടത്തോളം പല ഹോബീസും പുതിയെടുപ്പം. ഞാൻ സൈക്ലിംഗ് എൻ്റെ ഒരു വളരെയധികം വലിയൊരു ഹോബിയും ബാഡ്മിൻ്റനൊക്കെ ഹോബി ആയത് നാഗ്പൂർ അക്കാഡമിയിലെ ട്രെയിനിങ്ങിൻ്റെ സമയത്താണ്. അപ്പോൾ അത് ഒരു ദിവസം ഒരു മണിക്കൂറോളം സൈക്ലിങ്ങോ ബാഡ്മിൻ്റനോ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. പിന്നെ ഈ സ്പീച്ച് ഡിബേറ്റ് അതിനൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ ഇപ്പോഴും പോകാറുണ്ട്. ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും നമ്മളും ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, എന്തൊക്കെയാണ് നമ്മുടെ വർക്ക് നേച്ചർ, കുറേ കാര്യങ്ങളൊക്കെ സെറ്റിൽ ഡൗൺ ആവും. ഇപ്പോൾ കുറേ ഡിബേറ്റ് അല്ലെങ്കിൽ സ്പീച്ച് അതിനൊക്കെ നമുക്ക് പോകാൻ സമയം കിട്ടാറുണ്ട്. ചെറുതായിട്ട് എഴുതാറുണ്ട്, ട്രാവലോഗ്സ് എനിക്കിഷ്ടമാണ്, പിന്നെ ട്രിപ്പ് പോവുക അതെനിക്കിഷ്ടമാണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ സമയം കണ്ടെത്താൻ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഞാനും വർക്ക് മാത്രമായി എന്ന് വെച്ചാൽ നമ്മളൊരു മോണോട്ടോണസ് ലൈഫായി മാറും. അപ്പോൾ വർക്കിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞ കുറച്ചുകൂടി കളറാവും എന്ന് പറയുന്ന മാതിരി. പിന്നെ ഇപ്പോൾ ചെറിയ രീതിക്കെങ്കിലും പ്രഷറൊക്കെ ഉള്ള ജോബാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെൻഡ് ഓഫ് ചെയ്യാമെന്ന് പറയില്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് ക്രിയേറ്റീവ് സ്പേസിൽ നമുക്ക് കുറച്ചുകൂടി ഈ ഒരു പ്രഷറൊക്കെ ഒന്ന് വെൻഡ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം വലിയ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും വർക്ക് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു, പിന്നെ അത് വർക്ക് ഷുഡ് നോട്ട് ബി ടേക്കൺ ടു ഹോം, ഹോം ഷുഡ് നോട്ട് ബി ടേക്കൺ ടു വർക്ക്, രണ്ടും മിക്സഡ് ആവരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ലേറ്റ് നൈറ്റ് ആയി, കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുവാണെങ്കിൽ മറ്റൊന്നല്ല, അതല്ലാതെ തിരിച്ച് വീട്ടിൽ വന്നിട്ട്
1: ഇതേ വർക്ക്
0: ചെയ്യുന്നതിൽ പിന്നെ കാര്യമില്ല. കാരണം എവ്രിവൺ ഹാസ് എ ഫാമിലി, വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ.
1: അത് ഇന്നത്തെ കാലത്ത് പലർക്കും മിസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു ബാലൻസ്
0: നന്നായിട്ട്. പ്രത്യേകിച്ച് ഇപ്പം ഗവൺമെന്റിനെക്കാട്ടിലും എനിക്ക് ഉപരിയായിട്ട് തോന്നിയിട്ട് ടെക്കീസിനാണ്. കാരണം അവര് 15-16 മണിക്കൂർ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്നു. എനിക്ക് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെല്ലാവരും ഈ ഒരു സ്ട്രെസ്ഡ് അപ്പ് ഫീലിംഗ് പറയുമ്പോൾ ഗവൺമെൻറ്റിൽ അത്രയും ഒരു സ്ട്രെസ്ഫുൾ ഫീലിംഗിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവാം, ചില സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ഗവൺമെൻറ്റിൽ, പക്ഷെ മറ്റത് ഇറ്റ് ഇസ് എ പെർമനൻറ്റ് തിങ് അപ്പോൾ അവിടെ അവരെവിടെയോ വെച്ച് അവർ ജീവിക്കാൻ മറക്കുന്നു എന്നൊക്കെ പറഞ്ഞ മാതിരി വർക്ക് ലൈഫ്

0: ബാലൻസ് നമ്മൾ ആ ഒരു ലൈൻ ഡ്രോ ചെയ്യണം. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഫീൽഡ്സിലൊക്കെ നമ്മൾ ആ ഒരു ലൈൻ ഡ്രോ ചെയ്ത് വി ഷുഡ് ഫൈൻഡ് സ്പേസ് ഫോർ അവർ സെൽഫ്. അല്ലെങ്കിൽ വർക്കിൻ്റെ ഇടയ്ക്ക് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഹോബീസ് ഉണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ നമ്മൾ തന്നെ നമ്മളൊരു ബോധ്യപ്പെടുത്തി നമ്മൾ ആ ഒരു ലൈൻ വരയ്ക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ, പ്രൈവറ്റ് ജോലിയിലൊക്കെ പ്രത്യേകിച്ച്.
1: തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ പാഷനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കെ തന്നെ ആ ഒരു പദവിയുടെ എല്ലാ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ കൊണ്ടുപോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ 25 വയസ്സിൽ സിവിൽ സർവീസിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഇനി വരുന്ന ഒരുപാട് സിവിൽ സർവീസ് ആഗ്രഹിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് താങ്കളെ പഠന രീതിയും മറ്റുമെല്ലാം ഈ പറഞ്ഞ വാക്കുകളെല്ലാം മാതൃകയാക്കാൻ സാധിക്കട്ടെ. ആകാശവാണി കോഴിക്കോട് നിലയത്തിൻ്റെ ഈ ഒരു സ്റ്റുഡിയോയിലെത്തി ഇത്രയും നേരം വളരെ ദീർഘമായ ഈ ഒരു അഭിമുഖത്തിന് വേണ്ടി സമയം തന്നതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച് ഫഹദിനും, ആൻഡ് താങ്ക് യു ആകാശവാണി കോഴിക്കോട് ഫോർ എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്. ഇനിയും ഭാവിയിൽ എന്തായാലും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി. താങ്ക് യു.
2: സിവിൽ സർവീസിലേക്കുള്ള തൻ്റെ പ്രയാണത്തെക്കുറിച്ചും സർവീസിലെ അനുഭവങ്ങളെക്കുറിച്ചും തൃശൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അർജുൻ കാരിക്കുന്നത്ത് IRS പങ്കുവച്ച അനുഭവങ്ങളാണ് റിയൽ FM പോഡ്കാസ്റ്റിൽ കേട്ടത്. കൂടെ ഫഹദ് രാജ. റിയൽ FM പോഡ്കാസ്റ്റ്.
3: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.

0: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകൾ ഉണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ പ്രത്യേക വാർത്ത ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി.

0: രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രരേഖകളും സാംസ്കാരിക പൈതൃകങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിന് സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി OJ ജനീഷ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 നൽകുക. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ശ്രവം PCR പരിശോധനയ്ക്കായി അയച്ചു. രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടന്നു. ഇളനീരാട്ടത്തിനു ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫറാബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്ന് MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധ സേന അൽ അസറക്കിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശ കടങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് കരാറിൽ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനം 2 വരവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടി.

0: ലക്ഷ്മി ടീച്ചറേ, ദേ ഇതൊന്നും ശരിയാവത്തില്ല.
1: ആര് ചൂടാവാതെ കാര്യം പറ സാറേ.
0: കുട്ടികൾക്കേ നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ പരിസ്ഥിതി മലിനീകരണമെന്നോ അല്ലെങ്കിൽ നഗരത്തിലെ ഗതാഗത കുരുക്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സാധാരണ പ്രൊജക്റ്റുകൾ അങ്ങ് കൊടുത്താൽ മതി. അവർ ഇൻ്റർനെറ്റിലോ വിക്കിപീഡിയോ വല്ലതും നോക്കിയിട്ട് കോപ്പി അടിച്ചുകൊണ്ടെങ്കിൽ വരും. നമ്മൾ പേജ് മറിച്ച് നോക്കി മാർക്കിടും. അതല്ലേ കാലാകാലങ്ങളായിട്ട് നമ്മളിവിടെ ചെയ്തു വരുന്ന രീതി. ഇതിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ പുതിയ തരം പ്രൊജക്റ്റ് രീതി എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. നമ്മളുടെ പിള്ളേർക്കൊന്നും ഇത് തലയിൽ കയറുകയില്ല. എൻ്റെ പൊന്ന് സാറുമാരെ, നമ്മളെന്തിനാ വെറുതെ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത്?
2: ദാസൻ സാറേ ഒന്ന് കൂളാവ്. നമ്മളേ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കോപ്പി പേസ്റ്റ് രീതികളിൽ നിന്നൊക്കെ മാറണം. ആ മാറേണ്ട സമയമായി. ഈ 2026 നമ്മൾ കുട്ടികളെ ഇങ്ങനെ മൊത്തം മഗപ്പ് ചെയ്ത് പഠിക്കണം എന്ന് പറയല്ല വേണ്ടത്. അവരുടെ ഓരോ ദിവസത്തിലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ സയൻറ്റിഫിക്കായിട്ട് സമീപിക്കണമെന്നും എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്നൊക്കെയാണ് അവരിന്ന് പഠിക്കേണ്ടത്. അതിനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരായ ആപ്പിളും ഗൂഗിളും ഒക്കെ അവരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡിസൈൻ തിങ്കിങ് എന്ന ഫ്രെയിംവർക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രോജക്റ്റ് രീതിയായിട്ട് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത്.
0: ഡിസൈൻ തിങ്കിങ്ങോ? ദേ ഇതൊക്കെ കേൾക്കാൻ നല്ല ഗമയൊക്കെ ഉണ്ട്. പക്ഷേ അത് വല്ല വലിയ എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇരിക്കുന്നവർക്ക് ഉപയോഗിക്കാനുള്ള സാധനമല്ലേ ലക്ഷ്മി ടീച്ചറേ? നമ്മുടെ സാധാരണ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും ഒക്കെ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവുമോ? അല്ല, എന്താണ് ഈ ഡിസൈൻ തിങ്കിങ് എന്ന് ലളിതമായിട്ടൊന്ന് പറഞ്ഞതാ? ആദ്യം അത് കേൾക്കട്ടെ.
1: സാർ, ഈ കേൾക്കുന്ന ബഹളമൊന്നും ഈ കാര്യത്തിനില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഡിസൈൻ തിങ്കിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ വരയ്ക്കുന്നതോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതൊക്കെയാണെന്ന് തോന്നും. പക്ഷെ അതൊന്നുമല്ല, ഇതും ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാര മാർഗമാണ്. അതായത് നമുക്കൊരു പ്രശ്നമുണ്ടായാൽ അതെന്താണ്, അതിൻ്റെ പിന്നിലെ കാരണങ്ങളെന്ന് നമ്മളിവിടെ ഏതെങ്കിലും ഓഫീസിലോ റൂമിലോ ഒക്കെ ഇരുന്ന് ആലോചിക്കുന്നതിന് പകരം ഈ പ്രശ്നം ശരിക്കും അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുക. ചുമ്മാ ചിന്തിച്ചാൽ പോരാ, ഈ ചിന്തയ്ക്ക് പല പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ഘട്ടങ്ങളിലൂടെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഏത് സങ്കീർണമായ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താമെന്നാണ് സങ്കല്പിക്കുന്നത്. ലോകത്തിലെ വലിയ സ്റ്റാർട്ടപ്പുകൾ മുതൽ നമ്മുടെ നാട്ടിലെ കേഡ് സ്കിൽ വരെ യുവതലമുറയിൽ വളർത്തിയെടുക്കാൻ നോക്കുന്ന ഒരു സ്കില്ലാണിത്.
0: ഇങ്ങനെ വെറുതെ സിദ്ധാന്തങ്ങളൊക്കെ പറയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ വെച്ചൊന്ന് പറഞ്ഞതാ.
2: അത് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എംപതൈസ്, സഹാനുഭൂതി പ്രകടിപ്പിക്കുക എന്നതാണ്. എന്നുവെച്ചാൽ നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നം അനുഭവിക്കുന്നവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അവരെ എങ്ങനെയാണ്, ഏത് മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ അറിയുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണത്തിലെ താമസം പരിഹരിക്കണമെങ്കിൽ ഈ സ്റ്റാഫ് റൂമിലിരുന്ന് പുതിയ റൂൾസ് ഉണ്ടാക്കുകയാണോ വേണ്ടത്? നമ്മുടെ കുട്ടികളുടെയും പാചകക്കാരായ ചേച്ചിമാരുടെയൊക്കെ വരിയിൽ ചെന്ന് നിന്ന് അവരവിടെ ആ സമയത്ത് അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചറിയണം. അവരിലേക്ക് ഇറങ്ങി ചെന്നാലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ.
1: കൃത്യം, ഇതാണ് ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ഘട്ടം. ഇതിനുശേഷം നമ്മൾ പ്രശ്നം എന്താണെന്ന് അവിടെ ചെന്ന് പഠിക്കാൻ തീരുമാനിച്ചു, അതായത് എംപതൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ ആ പ്രശ്നം എന്താണെന്ന് ശരിക്കും ഡിഫൈൻ ചെയ്യണം. അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നൊന്നായിരിക്കത്തില്ല യഥാർത്ഥ പ്രശ്നം. ഉദാഹരണത്തിന്, നമ്മുടെ ഉച്ചഭക്ഷണ വിതരണ സമയത്ത് ക്യൂ അനങ്ങുന്നില്ല എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് അച്ചടക്കമില്ല, അവിടുത്തെ വിതരണം ശരിയല്ല, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്തോന്നാണ്? പ്ലേറ്റുകൾ കഴുകി വരാൻ കുട്ടികളെടുക്കുന്ന സമയമാണ് ഈ വരി നീളാനുള്ള കാരണം. ഇതുപോലെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം തിരിച്ചറിയുന്നതാണ് ഈ ഡിഫൈൻ എന്ന് പറയുന്ന ഫേസ്, രണ്ടാമത്തെ ഘട്ടം. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം പകുതി പരിഹരിച്ചു എന്നാണ്.
0: ആ ഇത് കേൾക്കുമ്പോൾ കുറച്ച് യുക്തിയൊക്കെ ഉള്ളതായി തോന്നുന്നുണ്ട്. നമ്മളെപ്പോഴും അച്ചടക്കമില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വെറുതെ കുറ്റം പറയും. പക്ഷെ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം വേറെ ആയിരിക്കും. ശരി, പ്രശ്നം കൃത്യമായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം എന്താണ്?
2: അതാണല്ലോ ഐഡിയേറ്റ്, അതായത് ഐഡിയാസ് രൂപീകരിക്കുക. ഇപ്പോൾ പ്രശ്നം മനസ്സിലായി.

0: ായല്ലോ അതിന്റെ കാരണവും മനസ്സിലായി. ഇനി അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാമെന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ആലോചിക്കുന്ന ഒരു സമയമാണ് ഈ ഐഡിയേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താശയങ്ങളും തുറന്നു പറയാം, തെറ്റാവട്ടെ ശരിയാവട്ടെ. ഇപ്പൊ ആപ്പിളും ഗൂഗിളും ഒക്കെ ഈ ഘട്ടത്തിലാണ് ജീവനക്കാരെ ഒരുമിച്ചിരുത്തി ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യിക്കുന്നത്. നമ്മൾ ഈ മേശപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു കളർ സ്റ്റിക്ക് നോട്ടിൽ ഓരോരുത്തരുടെയും തലയിൽ ഉദിക്കുന്ന ഓരോ ഐഡിയാസ്, ഇതിന് പരിഹാരം കാണേണ്ട നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഐഡിയാസ് എഴുതി ബോർഡിൽ അങ്ങ് ഒട്ടിക്കും. ഒരാളുടെ ചെറിയ ആശയത്തിൽ നിന്ന് മറ്റൊരാൾക്ക് അതിലും വലിയൊരു ഐഡിയ കിട്ടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI ടൂളും ഒക്കെ വരുന്ന ഈ കാലത്തെ പുതിയ ഐഡിയകൾ കണ്ടെത്താൻ കുട്ടികൾ സ്വന്തം തല ഉപയോഗിക്കട്ടെ എന്റെ സാറേ.
1: സാറേ തീർന്നില്ല, ഇനിയുണ്ട് രണ്ട് ഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന ഘട്ടം, അതായത് ഒരു മാതൃക ഉണ്ടാക്കുക. അതായത് ഐഡിയാസ് ഒരുപാടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഏറ്റവും പ്രായോഗികമായ ഒരെണ്ണം തിരഞ്ഞെടുക്കുക. വലിയ ചിലവൊന്നുമില്ലാതെ നമ്മുടെ ഈ ഐഡിയയുടെ താൽക്കാലിക മാതൃക ഉണ്ടാക്കി നോക്കുക. ഈ പൈലറ്റ് പ്രോജക്റ്റ് എന്നൊക്കെ പറയും പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിൽ, ഈ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്കൂള് മൊത്തം പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റണ്ട. നമുക്ക് ആദ്യം ഒരു ക്ലാസ്സിലോ ഒരു വരിയിലോ മാത്രം ഒരു പുതിയ രീതി പരീക്ഷിക്കാൻ ചെറിയൊരു ക്രമീകരണം ഉണ്ടാക്കുന്നു. ഈ വലിയ വലിയ കമ്പനികൾ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിന് മുമ്പ് ബീറ്റ വെർഷൻ എന്നൊരു കാര്യം ഉണ്ടാക്കും. അത് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. നമ്മൾ എന്ത് പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുമ്പും അതിൻ്റെ ചെറിയൊരു പൈലറ്റ് പരിപാടി ചെയ്യുക എന്നുള്ളത്, അതാണ് ഈ ഘട്ടം
2: അല്ല. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ മാതൃക പരീക്ഷിക്കുമ്പോൾ അത് പരാജയപ്പെട്ടാലോ? നമ്മൾ ഈ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ അങ്ങ് വേസ്റ്റായി പോകത്തില്ലേ ശിവൻ സാറേ? നമ്മൾ നാണം കെടില്ലേ?
1: എൻ്റെ പൊന്നു സാറേ, ആ ചിന്താഗതിയാണ് കുഴപ്പം. പരാജയപ്പെട്ടോട്ടെ, അതൊരു ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ ഡിസൈൻ തിങ്കിൽ പറയുകയാണെങ്കിൽ ഇതിനാണ് ടെസ്റ്റ് ഘട്ടം. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പ് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നു. ഇതിനെയാണ് ഈ ടെസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും നാട്ടിൽ നടക്കുമോ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് ചെറുതുണ്ടാക്കി ചെറുത് പൊട്ടിയാൽ അത്രയും നല്ലതാണല്ലോ. മോഡൽ കാര്യക്ഷമമല്ലെങ്കിൽ ടെസ്റ്റ് വളരെ നേരത്തെ തന്നെ പരാജയപ്പെടും. നല്ലതാണത്, നമ്മൾ കൂടുതൽ സമയവും പൈസയും വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചിലവാക്കേണ്ടതില്ല.
2: ഇതൊക്കെ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ വളരെ പ്രായോഗികമായ ഒരു കാര്യവുമാണ്. പക്ഷേ നമ്മുടെ സ്കൂളിലെ സാധാരണ പിള്ളേരുടെ പ്രോജക്റ്റിലെ ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊണ്ടുവരും? നമ്മുടെ നാട്ടിലൊരു പ്രശ്നമൊക്കെ വെച്ചിട്ട് ഇവർക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിഷയം പറ സാറേ.
0: ആദ്യമാണ് സാറേ ഞങ്ങളൊരു വിഷയം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ് വിഷയം എന്താണെന്നോ, നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളും അതിനുള്ള പ്രായോഗിക പരിഹാരങ്ങളും. നമുക്കറിയാലോ നമ്മുടെ ഈ അടുത്ത കാലത്ത് ബ്രഹ്മപുരത്തൊക്കെ ഉണ്ടായ മാലിന്യ പ്രശ്നങ്ങൾ. കുട്ടികൾ സാറ് പറഞ്ഞ പോലെ ആദ്യത്തെ ഈ പരിസ്ഥിതി മലിനീകരണം പോലെ വെറുതെ പുസ്തകം നോക്കി ഉപന്യാസം എഴുതുന്നതിന് പകരം ശരിക്കും നമ്മൾ ഈ പറഞ്ഞ 5 ഘട്ടങ്ങളിലൂടെ നേരിട്ട് കടന്നു പോകണം. അതായത് എംപതൈസ്, കുട്ടികൾ അവരുടെ വാർഡുകളിലെ വീടുകളിൽ പോയിട്ട് ആളുകളോടൊക്കെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈവൻ ഹരിതകർമ്മസേനയ്ക്ക് അവർ പ്ലാസ്റ്റിക്കൊക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് അറിയണം. പിന്നെ ഡിഫൈൻ, ഇനി ആളുകൾക്ക് താല്പര്യമില്ലാത്തതാണോ, ഈ വേസ്റ്റ് ശേഖരിക്കാനുള്ള വണ്ടി വരാത്തതാണോ, അതോ കമ്പോസ്റ്റൊക്കെ ചെയ്യാൻ സ്ഥലമില്ലാത്തതാണോ, ഈ ആക്ച്വൽ പ്രശ്നമെന്ന് കൃത്യമായിട്ട് വേർതിരിച്ച് കണ്ടെത്തണം. അടുത്തത് എന്തായിരുന്നു? അതെ, കുട്ടികൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഇതിനെന്തൊക്കെ പരിഹാരങ്ങളും ചെയ്യാമെന്ന് അവർ ചർച്ച ചെയ്യട്ടെ. ചിലപ്പോൾ അതൊരു ചെറിയ മൊബൈൽ അലേർട്ട് സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഇത്രയും പോലും ചിലവില്ലാത്ത പുതിയൊരു കമ്പോസ്റ്റിംഗ് രീതി ആയിരിക്കാം. എന്തു ആയിക്കോട്ടെ, പിന്നെ വരുന്നത് പ്രോട്ടോടൈപ്പ്. ഈ ഉപയോഗമൊന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക് കുപ്പികളോ കാർഡ്ബോർഡോ ഒക്കെ ചേർത്ത് അവർ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പോസ്റ്റ് ബിന്നിൻ്റെയോ വേസ്റ്റ് സെഗ്രിഗേഷൻ ബോക്സിൻ്റെയോ ഒക്കെ മാതൃക അവരുണ്ടാക്കും. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, ടെസ്റ്റ്. ഈ ഉണ്ടാക്കിയ മോഡല് അവർ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ ഒക്കെ ഒരാഴ്ച വെച്ച് പ്രവർത്തിപ്പിച്ച് നോക്കട്ടെ. എന്നിട്ട് വീട്ടുകാരുടെ ഫീഡ്ബാക്ക്സും കളക്ട് ചെയ്യട്ടെ. അപ്പോൾ എന്തെങ്കിലും പോരായ്മയോ പ്രശ്നങ്ങളോ വന്നാൽ അത് മാറ്റാമല്ലോ.
2: ആ കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഈ പിള്ളേര് വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷയൊക്കെ എഴുതുന്ന

0: പകരം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കാണാനും അതിന് യുക്തിസഹമായി പരിഹാരം കണ്ടെത്താനും ഒക്കെ പഠിക്കും. ഈ ഓരോരോ കമ്പനികൾ ലോകം കീഴടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. അവരൊക്കെ ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ഇതിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ.
1: അതെ ദാസൻ സാറേ, നമ്മൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ അവയർനെസ് ഉണ്ടാക്കുന്നതിന് കൂടെ നമ്മൾ ഈ ചെയ്യേണ്ട രീതികളെ പഠിക്കുക എന്നതുകൂടെയാണ്. അതായത് ഇപ്പം നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇത് വെറും ഒരു സിലബസ് പ്രോജക്റ്റ് മാത്രമല്ല, ഭാവിയിൽ ഒരു പ്രശ്നത്തിനെ സമീപിക്കുമ്പോൾ അതിനെ എങ്ങനെ ഘട്ടം ഘട്ടമായി ടാക്കിൾ ചെയ്യാമെന്ന് കുട്ടികൾ പഠിക്കുകയാണ്, അവരെ ശീലിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്, അവരെ ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ.
0: ആ എങ്കിൽ പിന്നെ ഇനി ഒട്ടും സമയം കളയണ്ട. ഈ പ്രോജക്റ്റിൻ്റെ ഗൈഡ് ലൈൻസ് നമുക്ക് ഇന്ന് തന്നെ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കാം. ഈ വർഷത്തെ സ്കൂൾ വാർഷികത്തിന് നമ്മുടെ കുട്ടികൾ വെറും ചാർട്ടുകൾ എഴുതിയ വിവരങ്ങളായിരിക്കത്തില്ല പ്രദർശിപ്പിക്കുക. പകരം നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള അവരുടെ സ്വന്തം പ്രായോഗിക പരിഹാരങ്ങളായിരിക്കും. ലക്ഷ്മി ടീച്ചറേ, ആ പേപ്പർ ഇങ്ങോട്ട് എടുത്തോളൂ, നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. നമ്മുടെ സ്കൂളിലെ കുട്ടികളാവട്ടെ നാളത്തെ മാറ്റത്തിൻ്റെ അമരക്കാർ.
2: മാറി ചിന്തിക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ സാധ്യതകൾ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

0: ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495654321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി, കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. ആദ്യം

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. തോടിരാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം.
1: അവതരണം ആകാശവാണി തൃശൂർ.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. തിരുമനസ് എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം ആദ്യം. പി കെ ഗോപിയുടെ വരികൾക്ക് പ്രേംകുമാർ വടകര സംഗീതം നൽകിയത്.

ഇനിയും ഒരു പ്രണയകഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ, മരകതമണി സംഗീതം.

ചിത്രയും സംഘവും മുൻപേ പറക്കുന്ന പക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. സംഗീതം മോഹൻ സിത്താര, വരികൾ ബിച്ചു തിരുമല.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224444.
1: 9400224444.

0: 4040.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
2: ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കോഴിക്കോട്. തുറുപ്പുകുലാൻ എന്ന ചിത്രത്തിന് വേണ്ടി മഹാദേവനും ലിജി ഫ്രാൻസിസും പാടിയ ഗാനമാണിനി. കൈതപ്രത്തിൻ്റെ വരികൾക്ക് അലക്സ് പോളിൻ്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. സമയം 11 മണി. ഇനി ഒരു ലളിതഗാനം കേൾക്കാം. കെ രാഘവൻ സംഗീതം നൽകി. നടുവട്ടം രവീന്ദ്രൻ്റെ വരികൾ. ഗായത്രി ശ്രീകുമാരൻ ക്ഷമിക്കണം ഗായത്രി ശ്രീകൃഷ്ണൻ പാടിയത്.